ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി കഴിഞ്ഞ് 53:18. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 2, കൊല്ലവർഷം 1201 ഇടവം 9, 2026 മെയ് 23 ശനിയാഴ്ച.

0: റിയൽ എഫമിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ.
2: ഗീതാഞ്ജലിയിൽ രവീന്ദ്രനാഥ ടാഗോർ ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയാണ് അങ്ങ് പാടുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ ഗാനത്തിൻ്റെ അനന്തമായ ഇഴകൾക്കുള്ളിൽ അങ്ങൻ്റെ ഹൃദയത്തെ ബന്ധിതമാക്കിയിരിക്കുന്നു. എത്ര മനോഹരമാണ് അവിടുത്തെ ഗാനാലാപന ശൈലി. ദൈവമെന്ന് നാം വിളിക്കുന്ന അപാരവും അനന്തവുമായ സ്നേഹാനുഭവത്തിലേക്കുള്ള യാത്രയിൽ മനുഷ്യാത്മാവ് അനുഭവിക്കുന്ന അത്ഭുതവും ആഹ്ലാദവുമാണ് ഈ വരികളിലുള്ളത്. ദൈവം എവിടെയാണ്? അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലുമൊക്കെ ഉണ്ടാവാം, എല്ലായിടത്തും ഉണ്ട് എന്നറിയുമ്പോഴാണ് അതിരുകളില്ലാത്ത ആനന്ദം. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഈ കാണപ്പെട്ടതെല്ലാം ഈശ്വരനാണ് എന്നറിഞ്ഞാൽ പിന്നെ ഒരു ഉറുമ്പിനെ കൊന്നാൽ പോലും ദൈവത്തെ കൊന്നതിന് സമമാവും. ആരെ വേദനിപ്പിച്ചാലും ദൈവത്തെ വേദനിപ്പിച്ചതായി തോന്നും. മതാതീതമായ ദൈവസങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരം ഈ സ്നേഹദർശനത്തിലാണ്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അഗാധമായ സ്നേഹബന്ധം തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ജീവഗണങ്ങൾ തമ്മിലും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിന്നു പോരുന്നത് എന്ന് സങ്കല്പിക്കേണ്ടതുണ്ട്. പരാന്നപേക്ഷം പ്രാണിക്കമരാൻ പഴുതിൽ ഒരിടത്തും പരൻ പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ എന്ന് മഹാകവി ഉള്ളൂർ പ്രേമസംഗീതത്തിൽ പറയുന്നത് സ്നേഹത്തിൻ്റെ ഈ പരസ്പരാശ്രിത പാരസ്പര്യത്തെക്കുറിച്ചാണ്. ദൈവത്തിന് പോലും പ്രപഞ്ച സൃഷ്ടിയിൽ പ്രകൃതിയുടെ സഹായം വേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു ജീവനെ ആശ്രയിക്കാതെ ഒരു ജീവനും ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പില്ല എന്ന് സാരം. ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം എന്ന് വിശ്വവിശ്രുതനായ ബ്രഹ്റ്റ് പറയുന്നതും ഈ പാരസ്പര്യത്തെക്കുറിച്ച് തന്നെ. അതുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേടുന്ന വിജയങ്ങൾക്ക് പകരം കൂട്ടായ കർമ്മവും കൂട്ടായ ഇച്ഛയും കൂട്ടായ വിജയവും നേടാൻ പരിശ്രമിക്കുന്ന ഘട്ടം മനുഷ്യവംശം നേടിയ ഉന്നതമായ സംസ്കാര വികാസത്തിൻ്റെ പടവായിരുന്നു എന്ന് വിലയിരുത്താം. ഈ വളർച്ചയിലാണ് പ്രാചീന മനുഷ്യൻ അവൻ്റെ കേവല സ്വാർത്ഥങ്ങളിൽ നിന്ന് മോചിതനായി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത്. സ്വാതന്ത്ര്യം വ്യക്തിയുടെ സ്വാർത്ഥപൂരണവും താന്തോന്നിത്വവുമല്ല, കൂട്ടായ്മയുടെ സാമൂഹ്യ വ്യവസ്ഥകളോടൊപ്പം വികസിക്കുന്ന മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന വ്യക്തിയുടെ മനോവൃത്തി വികാസമാണ്. മറ്റുള്ളവരിൽ അധികാരം ചെലുത്താതെ അവരനെ കൂടി പരിഗണിച്ച് സ്വതന്ത്രനായി മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നാണ് ഉന്നത സംസ്കാര വികാസം സിദ്ധിച്ച

0: എല്ലാ സമൂഹങ്ങളും അന്വേഷിച്ചിട്ടുള്ളത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് കവിവചനത്തിൽ സ്ഫുരിപ്പിക്കുന്ന വിവേകം ഈ സംസ്കാര വികാസമാണ്. ഓരോരുത്തരും എല്ലാവർക്കും എല്ലാവരും ഓരോരുത്തർക്കും പ്രയോജനപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ മാത്രമേ മനുഷ്യന് താൻ സംസ്കാര സമ്പന്നനാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഒരുമിച്ച് സഞ്ചരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് പഠിക്കാനും ഒരുമിച്ച് പാടാനും ഒരുമിച്ച് ജീവിക്കാനും സാധിക്കുന്ന ഒരു സാമൂഹ്യ കാലാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനമാണ് നവോത്ഥാനം എന്ന് നാം സാമാന്യേന വിലയിരുത്തിയിട്ടുള്ളത്. ഒരുമിച്ചുള്ള പ്രവർത്തനം മനുഷ്യ ശരീരങ്ങളെ മാത്രമല്ല അടുപ്പിക്കുന്നത്, മനസ്സുകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ബുദ്ധിയെയും അടുപ്പിക്കുന്നു. പല മതങ്ങളിലും രാഷ്ട്രീയാഭിപ്രായങ്ങളിലും വിശ്വസിച്ചാലും അതിനൊക്കെ അതീതമായ സൗഹൃദങ്ങളിലേക്ക് മനസ്സുകൾ വളരുന്നു. ഒന്നിച്ചുള്ള പ്രവർത്തനം എല്ലാ അകലങ്ങളെയും അടുപ്പമാക്കി തീർക്കുന്നു. ഒരു പഞ്ചവത്സര പദ്ധതി ഒരു രാജ്യത്തെ മുഴുവൻ ഒന്നാക്കി തീർക്കുന്നത് അങ്ങനെയാണ്. രാഷ്ട്രങ്ങൾക്കും അപ്പോൾ ഒരു മനസ്സുണ്ടായിത്തീരുന്നു. എല്ലാറ്റിലും തന്നെ കാണാനും തന്നിൽ എല്ലാത്തിനെയും കാണാനും കഴിയുന്ന ഈ മനസ്സാണ് രാഷ്ട്രീയ ബോധവും ലോകബോധവുമെല്ലാം സൃഷ്ടിക്കുന്നത്. ഞാനും ഞാനൊഴിച്ചുള്ള മറ്റെല്ലാതും ചേർന്നുള്ള ബൃഹത്തായ ഏകകമാണ് ബ്രഹ്മം എന്ന് ശ്രീനാരായണ ഗുരു പറയാനിടവരുന്നത് ഈ ബോധോദയത്തിലാണ്. ഈയൊരു മാനസികാവസ്ഥയിലെത്തിയാൽ ഒരു കർമ്മവും വ്യർത്ഥമായെന്ന് തോന്നുകയില്ല. ഈശ്വരാനുഭവം നമ്മിൽ നിന്നൊരിക്കലും വേറിട്ട് പോവുകയില്ല. ഒരിക്കലും അനാഥത്വമോ അശാന്തിയോ അനുഭവപ്പെടുകയില്ല. ഗീതാഞ്ജലിയിലെ മറ്റൊരു ഗീതത്തിൽ പറയുന്നത് പോലെ, പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ എന്ന സമാധാനം എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കും.
1: ആലങ്കോട് ലീലാകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗാർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. പാലക്കാട്ടെ റോസ്ഗാർ മേളയിൽ രാവിലെ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ഫെബ്രുവരിയിൽ ഒപ്പുവച്ച ഇന്ത്യ സൈപ്രസ് പ്രതിരോധ സഹകരണ പരിപാടിയെ ചർച്ചയിൽ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7:30 ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ ലക്നൌവിൽ നേരിടും. FM പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:10 കാവ്യാഞ്ജലി, ഇത്തിരി സ്നേഹത്തിൻ്റെ അക്ഷരങ്ങൾ, ഒ എൻ വി കുറുപ്പിൻ്റെ കവിത, ആലാപനം വി ടി മുരളി. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ, സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ, ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 പരിസൻ ഛായ ഹാപ്പി ജേർണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ്.

0: പൾസ്. 7 മണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം. 7:20 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം. സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്യൂസ്. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം. 8:02 ഷോപ്പിക വെഡിംഗ് മോൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി സസ്നേഹം. എഴുത്തുകാരി പി വത്സലിയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഭർത്താവ് എം അപ്പുകുട്ടി മാസ്റ്റർ. 9:02 ഓർമ്മകളുടെ സംഗീതം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:02 യുവ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ മോർണിംഗ് ന്യൂസ്.
1: This is Akashvani. The news read by Neena Arakel. Prime Minister Narendra Modi will distribute more than 51,000 appointment letters to newly recruited youth in various government departments and organizations at the 19th Rozgar Mela through video conferencing today. Mr. Modi will also address the gathering on the occasion. Our correspondent reports that the Rozgar Mela is a key initiative reflecting the Prime Minister's commitment to giving top priority to employment generation and turning this vision into reality. The newly recruited candidates, selected from across the country, will be joining various ministries and departments, including Ministries of Railways, Home Affairs, Health and Family Welfare, and Department of Higher Education, among others. Prime Minister Narendra Modi and Cyprus President Nikos Christodoulidis have called for strengthening multilateral efforts to combat terrorism and for the early finalization and adoption of the Comprehensive Convention on International Terrorism within the UN framework. In a joint statement issued after talks between the two leaders in New Delhi yesterday, both sides urged strong and coordinated action against all UN and EU designated terrorists and terrorist organizations, including those listed under the 1267 UN Security Council Sanctions Committee. As maritime nations with deep-rooted naval traditions, India and Cyprus also agreed to expand cooperation in the maritime domain. U.S. Secretary of State Marco Rubio will arrive in Kolkata today on a 4-day visit to India. This will be his maiden visit to India. During his stay in Kolkata, Mr. Rubio is expected to pay respects at Mother Teresa's cemetery. He is also likely to visit Victoria Memorial. Later, the U.S. Secretary of State will arrive in New Delhi and call on Prime Minister Narendra Modi. Tomorrow, Mr. Rubio will hold talks with External Affairs Minister S. Jaishankar in National Capital. He will also attend the U.S. Embassy's Independence Day celebrations. On Monday, Mr. Rubio is scheduled to visit Agra and Jaipur before returning to New Delhi to attend the Quad Foreign Ministers meeting on Tuesday, hosted by India. The Ministry of Petroleum and Natural Gas has said that India has adequate availability of petrol and diesel and supplies across the country remain stable. In a social media post, the ministry advised its citizens to avoid panic buying and to purchase fuel only as per actual requirement. It said any temporary pressure

0: കാവ്യാഞ്ജലി.
1: ഒ എൻ വി കുറുപ്പ് എഴുതിയ ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി ടി മുരളി.

0: നിങ്ങൾ കേട്ടത് ONV കുറുപ്പ് എഴുതിയ ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് VT മുരളി.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാതവന്ദനം. പ്രഭാതവന്ദനത്തിൽ ആദ്യം പീലിയില പാടിയ ഗാനം.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. എനിക്ക് ഞാൻ സ്വന്തം എന്ന ചിത്രത്തിനു വേണ്ടി സത്യനന്ദിക്കാട് രചിച്ച് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐക്കർ സ്മൃതി മധുരത്തിലിനി ഓളങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് രചിച്ച് ഇളയരാജ ഈണം നൽകി S. ജാനകി പാടിയ ഗാനം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എ പി ഗോപാലന്റെ രചന, എം കെ അർജുനന്റെ സംഗീതം, ചിത്രം രാഗം താനം പല്ലവി, പാടിയത് യേശുദാസ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നും ഏവർക്കും പ്രിയപ്പെട്ടത്.

കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചില പരിപാടികൾ കെ പി കേശവമേനോൻ ഹാളിൽ ഗൃഹലക്ഷ്മി കഥാപുരസ്കാര സമർപ്പണവും ഗൃഹലക്ഷ്മി കഥകളുടെ പ്രകാശനവും വൈകിട്ട് 4 മണിക്ക്. സുകൃതീന്ദ്ര കലാമന്ദിർ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം സ്വാമി വിവേകാമൃതാനന്ദപുരി നിർവഹിക്കുന്നു, കാലത്ത് 10 മണിക്ക്. കേരള മാപ്പിള കലാ അക്കാദമി പി എച്ച് അബ്ദുള്ള മാസ്റ്റേഴ്സ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി ഡോക്ടർ എം കെ മുനീർ എം എൻ കാരശ്ശേരിക്ക് സമർപ്പിക്കുന്നു, കൈരളിവേദി ഓഡിറ്റോറിയത്തിൽ 3:30. യു കെയിലെ നോർവിച്ച് സിറ്റി ഓഫ് ലിറ്ററേച്ചറിന്റെ ഗ്ലോബൽ റീഡിംഗ് ചാലഞ്ചിന്റെ ഭാഗമായി കോഴിക്കോട് സാഹിത്യനഗരത്തിന്റെ പുസ്തക വായന ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ട് 5 മണിക്ക്. ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികളുടെ പ്രോജക്ട് പെയിന്റിംഗ് പ്രദർശനം കാലത്ത് 11 മണിക്ക് ആരംഭിക്കും.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയ്ക്കും സൈപ്രസിനും ഇടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും സൈപ്രസിനും ഇടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമി കണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:00 ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
3: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11:00 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
1: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡൻഡായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 crore കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന

ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യയാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 ആയി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പര്യത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് DCC ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുത തടസ്സം ഉണ്ടായേക്കുമെന്ന് KSEB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ്. ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റോഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൺ പോസ്റ്റ്മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് W നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനംവകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനംവകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.

0: ഈ മാസം 19-ന് ആരംഭിച്ച ദൗത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ 6 വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൗത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ AKB നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസ്

0: സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ എ കെ ബി നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗിൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗിൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
4: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ട്രെയിൻ സമയം 8:07 മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:41 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റു ട്രെയിനുകളെല്ലാം കൃത്യസമയം പാലിക്കുന്നതായി കോഴിക്കോട് റെയിൽവേ അധികൃതർ അറിയിച്ചു.
3: കാത്തിരുന്ന്
6: മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
9: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
10: ഷോപ്പിക വെഡിംഗ്.
11: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
12: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
13: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
14: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
15: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
14: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
16: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഓഹരി വിപണി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ ലാഭത്തിലാണ് അവസാനിച്ചത്. സെൻസെക്സ് 231 പോയിന്റ് ഉയർന്ന് 75,415-ലും നിഫ്റ്റി 64 പോയിന്റ് ഉയർന്ന് 23,719-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില ഇന്നലെ ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 14,620 രൂപയിലും പവൻവില 320 ര�പ കുറഞ്ഞ് 116,960 രൂപയിലെത്തി.
3: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
16: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
17: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
13: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
17: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
14: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
13: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി

0: ഇന്നത്തെ ഗാനം.
1: കള്ളിച്ചെല്ലമ്മയിലെ ആദ്യ ഗാനത്തിന് ശേഷം ഗായകൻ ബ്രഹ്മാനന്ദനെ തേടി വന്നത് ഒറ്റയടിക്ക് രണ്ടു പാട്ടുകൾ.
2: പി ഭാസ്കരൻ മാഷ്ടറുടെ ഒരു പാഠം എടുക്കുന്നു, ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു.
1: പ്രഗത്ഭരായ രണ്ട് സംഗീത സംവിധായകരുടെ ആ രണ്ടു പാട്ടുകളും ശബ്ദലേഖനം ചെയ്തത് ഒരേ ദിവസം.
2: ഇപ്പൊ മാനത്തെ കാലി പാടിയ സംഭവമൊക്കെ പുള്ളിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ.
1: ആ കഥ ഓർത്തെടുത്തത് ഗായകൻ ബ്രഹ്മാനന്ദൻ.
2: എങ്ങനെയായാലും ബ്രഹ്മാനന്ദൻ ഒരു പാട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിലയ്ക്കോ വാങ്ങിയോ വേണേലും ഒരു പാട്ട് ഫിക്സ് ചെയ്യുന്നു, ഒരു ഡേറ്റും ഫിക്സ് ചെയ്യുന്നു, റെക്കോർഡിങ്. അപ്പൊ അന്നേ ദിവസം അതിനു മുമ്പ് തന്നെ വേറെ റാഫർ വന്നു, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ പടത്തിലേക്ക്, ദേവരാ മാഷ് സംഗീതം ചെയ്യുന്ന പടത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നു. ഈ രണ്ട് റെക്കോർഡിങ്ങും ഒരേ ദിവസം ആയിരുന്നു. ഇൻകുലാബ് സിന്ദാബാദ്

അത് കാലത്തെ റെക്കോർഡിംഗ് കഴിഞ്ഞു. വിലക്ക് വാങ്ങിയ വീണയിൽ ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു സംഗീതം. ദേവഗായകൻ ദൈവം ശ്രമിച്ചു എന്ന് പറഞ്ഞു ഗാനം, നല്ല പാട്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ രണ്ടാമതുള്ള മദ്രാസ് സിനിമയിലേക്കുള്ള ഒരു ചുവടുവയ്പ് തുടങ്ങിയത്. ദേവഗായകന് ദൈവം ശപിച്ചു.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ ചലച്ചിത്രാഭിനയത്തിന്റെ ആദ്യാനുഭവങ്ങളുമായി സംവിധായകൻ വി എം വിനു.
1: നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ചതും മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ആ ആഗ്രഹം നടക്കുമ്പോഴൊക്കെയായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ സന്തോഷിക്കുകയും ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്നും കുറിച്ചിടുകയും ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചില സംഭവങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഓർമ്മയിലേക്ക് പോയി വരുന്നത്. ഞാനെന്ന ഒരു കലാകാരനെ വളർത്തിയെടുക്കുന്നതിൽ ഈ കോഴിക്കോട് ആകാശവാണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. എൻ്റെ അച്ഛൻ സാഹിത്യകാരനായ വിനയൻ ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പല സമയങ്ങളിലൊക്കെ ആയിട്ട് അച്ഛൻ്റെ ഒരുമിച്ചൊക്കെ എല്ലാത്തിനും ഞാൻ ഈ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അന്ന് വലിപ്പത്തിനെക്കുറിച്ച് അറിയില്ലായിരുന്നെങ്കിലും മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായ വ്യക്തികളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായിരുന്നു ഈ ആകാശവാണി. ഉറൂബ് സാറ്, അക്കിത്തൻ സാറ്, കെ എ കൊടുങ്ങല്ലൂർ, തിക്കോടിയം മാഷ്, അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഒരിടമായിരുന്നു അന്ന്. റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയ ആയിരുന്നു കോഴിക്കോട് ആകാശവാണിയിൽ. അന്നത്തെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞത് കേരളത്തിലെ എണ്ണപ്പെട്ട ശബ്ദങ്ങളായിരുന്നു. ഖാൻ ഗാവി, രാജം കെ നായർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ചില കലാകാരന്മാരുണ്ടായിരുന്നു. അതിനും എന്നിങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ അറിയാതെ തന്നെ ഒരു വഴിയിലേക്ക് എന്നെ ഒഴുക്കി വിടുകയും ചെയ്താണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ നീ എൻ്റെ കൂടെ റേഡിയോ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, നാടകത്തിൽ നിന്ന് നിൻ്റെ ശബ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്, തിക്കോടിയ മാഷ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇവിടെ വരുന്നു. അവിടെ വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ തിക്കോടിയ മാഷ് പറഞ്ഞിട്ട് പറയാൻ പറയുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ തിക്കോടിയ മാഷ്, വിനയൻ നമുക്ക് ഇവൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു നാടകത്തിലേക്ക് എന്നോട് ഡയലോഗ് പറയാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് നേരമല്ല ആ നാടകം ഞാൻ അഭിനയിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരുപാട് നാടകങ്ങൾ ഞാൻ അഭിനയിച്ചു. ഞാനിവിടുത്തെ സ്ഥിരം ആർട്ടിസ്റ്റായി, വാലനടനായി. മയ്യഴിപ്പോയുടെ തീരങ്ങൾ, ഒരു ദേശത്തിൻ്റെ കഥ, ഇതുപോലുള്ള ക്ലാസിക്കായിട്ടുള്ള മലയാള നോവലുകളുടെ നാടകാവിഷ്കരണത്തിൽ മുഴുവൻ ഞാനുണ്ടായിരുന്നു. കൂടെ അഭിനയിച്ചിരുന്നവരെന്ന് പറയുന്നത് ബാലൻ കെ നായർ, പപ്പുകേട്ടൻ, വാസു പ്രദീപ്, കുഞ്ഞാണ്ടി മാഷ്, കുഞ്ഞാവ, വിലാസിനി എടുത്തി, അതുപോലെ ശാന്ത എടുത്തി, നിലമ്പൂർ ഐഷ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നു. ആ സിനിമകളിൽ കണ്ടിരുന്ന ബാലൻ കെ നായരും മോപ്പേരി ഒരുമിച്ചും ജഗതി എൻ കെ ആചാരി ഇവരൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. അപ്പോൾ ഒരു തുടർനാടകം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വലിയ നാടകങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അവരുടെ റിഹേഴ്സൽ തന്നെയായിരിക്കും. റിഹേഴ്സലും സ്ക്രിപ്റ്റ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരു മോഡുലേറ്റ് ചെയ്ത് ഡയലോഗ് എങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അത് മാറ്റി പറയും എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന കാര്യമായിരിക്കും. ഇതോടുകൂടി എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഈ നാടകത്തിനോടും സിനിമയോടുള്ള ഭ്രമം, ആ ഒരു ഭ്രാന്ത് അങ്ങോട്ട് മൂത്തു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അഭിനയായി എൻ്റെ മനസ്സിൽ. ഞാനിങ്ങനെ ഒരു 10ാം ക്ലാസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഒരു ദിവസം ഏയർന്ന് വന്നത്, നിനക്ക് ഒരു ചാൻസ് വന്നിട്ട് സിനിമയിലേക്ക്. ഞാൻ ഞെട്ടിപ്പോയി, സിനിമയിൽ അഭിനയിക്കാണ്? അതേ, സിനിമയിലേക്ക് അഭിനയിക്കാൻ നിന്നെ ആൾ വിളിച്ചിട്ടുണ്ട്. അത് ബാലൻകേദാരാണ് അഭിനയിക്കുന്നത്, ബാലൻകേദാരാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. ബാലൻകേദാരുടെ ചെറുപ്പകാരാണ്, പി എൻ മേനോനാണ് ഡയറക്ട് ചെയ്യുന്നത്. ആ സിനിമയിലാണ് നിന്നെ വിളി. കോഴിക്കോട് നിന്ന് ഷൂട്ടിംഗ്, മിക്ക ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. വെസ്റ്റിൽ ചുങ്കത്തായിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങൾ വാടക വീട്ടിലെ തൊട്ടടുത്തുള്ളവരുടെ എൻ്റെ സുഹൃത്തുണ്ടെങ്കിൽ ഓടി പറയുക, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുക, സിനിമയിൽ അഭിനയിക്കാൻ പോകുക എന്ന് പറഞ്ഞൊരു എന്താണെന്നറിയില്ല, എൻ്റെ ഒരു മോഹിച്ചിരിക്കുന്നവർ, ആദ്യമായി കിട്ടിയിരിക്കുന്ന ഒരു അവസരം. ആർ കെ നായരായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ അച്ഛനോട് പറഞ്ഞു കാറിൽ വന്ന് പിക്ക് ചെയ്തുള്ളതാണ്. അങ്ങനെ ഞാൻ ഭയങ്കരമായ പ്രാർത്ഥനയും, അച്ഛൻ്റെ കാലം തൊട്ട് അനുഗ്രഹമാകുന്നു, അമ്മയുടെ കാലം തൊട്ട് അനുഗ്രഹമാകുന്നു. ഒരു 9:30 ആകുമ്പോഴേക്ക് ഞാൻ ആ വീട്ടിന് തൊട്ടടുത്ത് മതിലെടുത്ത് ഹൈവേൻ്റെ അവിടെ ഇങ്ങനെ കാത്തു നിന്നു. കയ്യിലൊരു പൊതിയും രണ്ട് റോസറും കാര്യങ്ങളൊക്കെയാണ്. സമയം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ സമയം 9 കഴിഞ്ഞ്, 10 കഴിഞ്ഞ്, 11 കഴിഞ്ഞ്, 12 കഴിഞ്ഞ് ആരെയും കാണാനില്ല. ഒരു വെയിലും, വെയിൽ കൊണ്ട് വേർത്ത് തകർന്ന് തരിപ്പണ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരുന്ന ഞാൻ ഡ്രസ്സൊക്കെ

അറിയാൻ തുടങ്ങി. അല്ലായി വിഷം തിട്ട് കണ്ണും കണ്ടു. അന്നാണ് മൊബൈലും ഇല്ല ഒന്നുമില്ലല്ലോ, ആരെ വിളിച്ചു നോക്കാനും. ഞാൻ അങ്ങനെ കാത്തിരുന്നു. ഒരു വന്നില്ല. രണ്ട് രണ്ടര മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേ പോയി. തളർന്ന് അവശനായി പോയി, സങ്കടവും. വീട്ടിലെത്തിയ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, നന്നായി അഭിനയിച്ചോ നീ. ഒരു തേങ്ങനോട് ഞാൻ പറഞ്ഞു ഞാൻ പോയില്ലമ്മേ. അപ്പം എന്നോട് ചോദിച്ചു നീ എവിടെയിരുന്നു വരെ. അവിടെ ഞാനിങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ഒരു കാറും വന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. സാറില്ല മോനെ, ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത വിഷമമായി പോയി അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തന്നെ നിങ്ങൾക്ക് വിശക്കില്ലേ ഭക്ഷണം എടുത്തൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇതൊക്കെ അങ്ങനെയാണ് മോനെ, ആദ്യമായിട്ടുള്ളൊരു അനുഭവം അല്ലേ. നിനക്ക് നിന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചതല്ലേ, നീ ആരെടുത്ത് പോയി ക്യാൻസറൊന്നും പോയി നിന്നു എന്നല്ലോ. അവർ വിളിക്കും പ്രശ്നമൊക്കെ, സിനിമയ്ക്ക് അങ്ങനെയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ സിനിമയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. കുറേ കാലം അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ. പക്ഷേ അതിനിടയ്ക്കും ഈ അയ്യാറിൽ വരും, നാടകങ്ങൾ ചെയ്യും, ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലേട്ടൻ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ്,

രണ്ടു ദിവസം അല്ല ഒരാഴ്ചയായാലും കുഴപ്പമില്ലാത്തത്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റുള്ള ഫുഡായിരുന്നു ലൊക്കേഷനിലെ ഫുഡ്. കോഴിയിറച്ചിയും കോഴിയിറച്ചി ഒക്കെ എപ്പോഴും വീട്ടിലാതെ വിരുന്നുകാർ വരുമ്പോൾ അല്ലേ നമ്മൾ തിന്ന് ശീലമുള്ളൂ. ഇത് ഡെയിലി കോഴിയിറച്ചി നല്ല മീൻ പൊരിച്ചതും ചോറൊക്കെ ആയിട്ട് ഭയങ്കര രസം. ഞാനും ഇത് കുറേ കാലം ഇവിടെ നീണ്ടുപോയിക്കോട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് ഡെയിലി പോവും, പുറപ്പെട്ട് പോവും, ഇന്നുണ്ട് ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പോവും, അവിടെ പോവും, അവിടെ ഇരിക്കും. മമ്മൂക്കയൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. വിനയൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ബാലേട്ടൻ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസം നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ പറയും, മോനെ ഇന്ന് എൻ്റെ ഷൂട്ടുണ്ടോ, നിനക്ക് നിന്റെ റോള് എന്ന് പറഞ്ഞിട്ട് വെറുതെ മേക്കപ്പ് ഒക്കെ ചെയ്യിച്ചു. ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഡയലോഗ് പറയുന്നത് കേൾക്കുന്നു. ഡയലോഗ് പ്രോമിറ്റ് ചെയ്യുന്നതെല്ലാം തൊട്ടടുത്ത് കേൾക്കും. എല്ലാം ആദ്യമായിട്ടുള്ള അനുഭവങ്ങൾ. ഏതൊക്കെ വലിയ വലിയ ലൈറ്റുകൾ കത്തുന്നു, പകലും എച്ച് എം ഐ ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് കത്തുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാമറ കാര്യങ്ങൾ ഇതെല്ലാം ആദ്യമായിട്ട് അടുത്തുനിന്ന് കാണുന്നു. അങ്ങനെ ഒരു മരത്തിൻ്റെ മരം കൂട്ടിയിട്ട് തന്നെ പോകണം. ഞാനും ഒരു ചക്കനും ഇങ്ങനെ ഇരിക്കുന്നു. ആ ഡയറക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മനെ ഇതൊക്കെയാണ് സീൻ. ലളിതശ്രീ എന്ന് പറഞ്ഞ നടി ഇങ്ങനെ നടന്നിങ്ങനെ പോകും. നടന്നിങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് പറയും, അതെ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഞങ്ങളെയും കൂടി അത് ഗൗനിക്കണേ. അതാണ് ഡയലോഗ്. ഞാൻ അതെ നടന്നു പോകുന്നു. ഞാൻ അതേ ഡയലോഗ് പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ,

നടന്നു പോകുന്നു. ഞാൻ അതേ ഡയലോഗ് പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ, ഞങ്ങളെ കൂടെ ഒന്ന് ഗൗനിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ വലിക്കുന്നത്. ആ വീഡിയോ ഒക്കെ വലിച്ചിട്ട് ഞാൻ ഒരു നമ്പറൊക്കെ ഇട്ട് വീഡിയോ കയറിഞ്ഞപ്പോൾ കട്ട് വന്ന് ബാലായിട്ട് പറഞ്ഞു, ആശ്രയട്രാ. ഞാൻ ഇങ്ങനെ വിചാരിച്ചത് നീ ആ ബീഡി വലിച്ചങ്ങട് എറിഞ്ഞതൊക്കെ ഉണ്ട്, ഒരു ചിരി കിട്ടുന്നത്, ഭയങ്കര അപ്രിസിയേഷനൊക്കെ കിട്ടി. എനിക്കും തോന്നി കൊള്ളാലും ഞാൻ അഭിനയിച്ച ഫസ്റ്റ് ഡേ, എല്ലാവരും കൂടി ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞു, ഞാൻ കൊളയിൽ തിരിച്ചെത്തുന്നു. മാസം കണ്ട് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പാളയത്തും അവിടെ കൂടെയൊക്കെ ആയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് അന്യരുടെ ഭൂമി ഞാൻ കണ്ട്. ഞാൻ ഭാഗവാൻ എൻ്റെ പടം റിലീസ് ചെയ്യാൻ പോയി, ആദ്യമായിട്ട് തിയേറ്ററിലെന്നെ കാണാൻ പോവുക ഞാൻ. ഒന്നും ആദ്യത്തേതാണ് മുടങ്ങിപ്പോയി. അത് അന്നത്തെ ഒരു ആർട്ട് സിനിമയായിരുന്നു, അതുകൊണ്ട് അത് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യാം, ഒരു വണ്ടി ഷോ ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കുക സംഘം തിയേറ്ററിലാണ് റിലീസ് ചെയ്ത്. അങ്ങനെ സംഘത്തിന് പോയി, എല്ലാവരും കൂടി പോകുന്നു, ആരഞ്ചെണ്ണുണ്ട്. അങ്ങനെ തിയേറ്ററിൽ പോകുന്നു, സിനിമ തുടങ്ങുന്നു, സിനിമ തുടങ്ങി ഇങ്ങനെ

0: അത് ഞെട്ടി. എന്നിട്ട് എനിക്കും മനസ്സിലായി, പിന്നെ ഇവർക്ക് തീരെ മനസ്സിലായില്ല. ഇവർ വീണ്ടും കാത്തുകയായിരുന്നു, ഞാനെപ്പോഴാ വരിക, ഞാനെപ്പോഴാ വരും. ഇന്റർവെൽ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് നീ അഭിനയിച്ചില്ല, എന്താ നിനക്ക് കാണുന്നില്ല? ഞാൻ പറയുന്നത് ഇന്റർവെല്ലിന് ശേഷമാണ് ഞാൻ വരിക. അപ്പോഴേക്ക് ഞാൻ എനിക്ക് മനസ്സിലായി, ഞാനതല്ലേ അത് അഭിനയിച്ചുള്ളൂ. അങ്ങനെ ഇന്റർവെല്ലും കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് ഇവരെല്ലാം കൂടി എന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വളഞ്ഞ് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയി. നീ എവിടെയും പോയില്ല, ഞാൻ പറയട്ടെ സത്യാർത്ഥ മനസ്സിലാക്കി. ഇന്റർവെല്ലാകുമ്പോൾ നീ കണ്ടില്ലേ ലളിതശ്രീ എന്താണ്, ലളിതശ്രീ നടന്ന് പോകുന്നൊക്കെ ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടു, ഞാൻ പറയട്ടെ ഞങ്ങളൊക്കെ ഉണ്ടിട്ട് അവിടെ ഞങ്ങളെ കൂടി ഗൗനിക്കണം എന്ന് പറഞ്ഞ ഡയലോഗിൽ അത് ഞാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു എൻ്റെ ആദ്യത്തെ അനുഭവം. ഇപ്പോൾ സിനിമയിൽ എനിക്ക് എന്നെ തന്നെ മനസ്സിലായില്ല എന്നുള്ള ആദ്യത്തേനു. അവിടുന്ന് എൻ്റെ സിനിമയിലേക്ക് കിട്ടുള്ള ഒരു യാത്ര, ഞാനറിയാത്ത തന്നെ സിനിമ എന്നെ ഇങ്ങനെ കയ്യും പിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഇതാണ് ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ ആദ്യമായിട്ടുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ ആദ്യ അനുഭവങ്ങൾ.
1: ആദ്യമായി എന്ന ഈ പരിപാടിയിൽ ചലച്ചിത്രാഭിനയത്തിൻ്റെ ആദ്യ അനുഭവങ്ങൾ പങ്കുവച്ചത് സംവിധായകൻ വി.എം. വിനു.
2: ആദ്യമായി

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം. സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വെയർസ്.
7: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
6: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
9: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
10: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
11: ഇരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
12: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
11: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
12: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
1: അപൂർവ ഗാനം.

0: ഗണപതി സ്തുതിയിലും മലയാള അക്ഷരമാലയിലും തുടങ്ങി മലയാള ഭാഷയെ പ്രകീർത്തിച്ചു മുന്നേറുന്ന നിങ്ങൾ കേട്ട ഈ ഗാനം 1970 റിലീസായ സരസ്വതി എന്ന സിനിമയിൽ നിന്നുള്ളത്. ഈ സിനിമ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്തത് തിക്കുറശ്ശി സുകുമാരൻ നായർ. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്നിനെ അവതരിപ്പിച്ച തിക്കുറശ്ശി തന്നെയാണ് ചിത്രത്തിലെ ഗാനങ്ങൾ
1: എഴുതിയതും.
0: പ്രശസ്ത അഭിനേത്രി രാഗിണി ഒരിടവേളയ്ക്കു ശേഷം സിനിമയിൽ തന്റെ രണ്ടാം വരവ് കുറിക്കുന്നതും ഈ സിനിമയിൽ തന്നെ. നിങ്ങൾ കേട്ട ഗാനം ആലപിച്ചത് യേശുദാസും സംഘവും. സംഗീതം

0: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
1: 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ കുറഞ്ഞെടുക്കല്ലേ.
1: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടു നന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ആവശ്യങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: പാൻക്രിയാറ്റൈറ്റിസ്, ഇതേക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ജി ഉമ്മൻ.
3: ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായ സ്രവങ്ങളിൽ ചിലത് ഉൽപ്പാദിപ്പിക്കുകയാണ് ജോലി. ഇൻസുലിൻ ഉണ്ടാക്കുന്നത് പാൻക്രിയാസിലെ കോശങ്ങളാണ്. പല കാരണങ്ങൾ കൊണ്ട് പാൻക്രിയാസിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർവീക്കത്തിനാണ് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്നും ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്നും രണ്ട് തരമുണ്ട്. പെട്ടെന്നുണ്ടായ കാരണങ്ങൾ കൊണ്ട് പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ വരുന്നതാണ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്. ശരിയായ ചികിത്സ കൊണ്ട് ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താവുന്നതാണ്. പിത്താശയ കല്ലുകൾ, അമിതമായ മദ്യപാനം, ഉയർന്ന ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പുകൾ, മോർഫിൻ പോലെയുള്ള ചില മരുന്നുകളുടെ ഉപയോഗം, വയറിനുള്ളിൽ സംഭവിക്കുന്ന മുറിവുകൾ, ഹെഡ് ഓഫ് പാൻക്രിയാസിൽ വരുന്ന ക്യാൻസർ, മുണ്ടിവീക്കം പോലെയുള്ള ചില വൈറസ് രോഗങ്ങൾ, സിസ്റ്റമിക് ലൂപ്പസ് എറിത്മാറ്റോസോസിസ്, വൈറ്റമിൻ ഡിയുടെ അസാധാരണമായ ഉയർന്ന അളവ്, പ്രമേഹത്തിൻ്റെ ഗുരുതരാവസ്ഥയിലുണ്ടാകുന്ന ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്, യുറീമിയ, ഹീമോക്രോമറ്റോസിസ്, സ്റ്റിറോയിഡുടെ ഉപയോഗത്തിന് ശേഷമുണ്ടാകുന്ന അണുബാധകൾ എന്നിവയൊക്കെയും പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കാം. വളരെ ശക്തമായ വേദനയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. ഈ വേദന വയറിന് മുകളിലായി ഇടത് ഭാഗത്ത് അനുഭവപ്പെടുകയും പുറകിലോട്ട് നട്ടലിൻ്റെ ഭാഗത്തേക്ക് പരക്കുകയും ചെയ്യുന്നു. ഈ വേദന രോഗി മുൻപോട്ട് ചാഞ്ഞു നിൽക്കുമ്പോൾ കുറയുന്നതായി രോഗിക്ക് അനുഭവപ്പെടും. ഛർദിയും മനംപുരട്ടലുമാണ് മറ്റൊരു ലക്ഷണം. പനിയും സാധാരണം. മിക്കവാറും രോഗികളിൽ മലബന്ധം ഉണ്ടാകും. വിശപ്പില്ലായ്മയും കടുത്ത ക്ഷീണവും ശ്വാസം തിക്കലും മിക്ക പാൻക്രിയാറ്റൈറ്റിസ് രോഗികളിലും കാണപ്പെടുന്നു. മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ മിക്കവരിലും ഉണ്ടാകാം. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിലേക്ക് അത് നയിക്കുകയും ചെയ്യും. മഞ്ഞപ്പിത്തവും പ്രമേഹവും ദഹനവ്യൂഹ അവയവങ്ങളിൽ, പ്രത്യേകിച്ച് ആമാശയത്തിലും കുടലുകളിലും രക്തസ്രാവവും ഉണ്ടാകാം. പെപ്റ്റിക് അൾസർ കാണപ്പെടാം. പാൻക്രിയാസിൻ്റെ പല ഭാഗങ്ങളിലും ഫൈബ്രോസിസ് വന്ന് പ്രവർത്തന ശൂന്യതയുണ്ടാകും. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് പാൻക്രിയാസ് ക്യാൻസറിന് കാരണമായി തീരാറുണ്ട്. വിവിധ തരത്തിലുള്ള രക്തപരിശോധനകൾ, അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ മുതലായവ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് പാൻക്രിയാറ്റൈറ്റിസ് രോഗികൾ കഴിക്കേണ്ടത്. രോഗമൂർച്ച വരുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കണം. ഉദാഹരണത്തിന്, എണ്ണയിൽ പൊരിച്ച പദാർത്ഥങ്ങൾ, കൊഴുപ്പ് കൂടിയ മാംസാഹാരങ്ങൾ, മുട്ടയുടെ മഞ്ഞക്കരു തുടങ്ങിയവ ഒഴിവാക്കണം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാം. ധാരാളം വെള്ളം കുടിക്കണം. പാൻക്രിയാറ്റൈറ്റിസ് രോഗികൾ എത്രയും പെട്ടെന്ന് വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമായി ശരിയായ ചികിത്സ തുടങ്ങണം. ഇല്ലെങ്കിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളിലേക്ക് നയിക്കപ്പെടാം. അത് മരണത്തിൽ കലാശിക്കും. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ശരിയായ ചികിത്സ കിട്ടുകയാണെങ്കിൽ 90% സുഖപ്പെടും. 10% പേർ ഷോക്കും റെസ്പിറേറ്ററി ഫെയിലറും വന്ന് ഗുരുതരാവസ്ഥയിലേക്ക് പോകും. രോഗിയുടെ സമഗ്രമായ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ മനസ്സിലാക്കി മരുന്ന് നിർണയം നടത്തുന്നതുകൊണ്ട് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ ഹോമിയോ ചികിത്സ വളരെ ഫലപ്രദമാണ്. ഇവിടെ മരുന്നിനോടൊപ്പം തന്നെ ശരിയായ ഭക്ഷണരീതിയും വിശ്രമവും രോഗശമനത്തിന് അത്യാവശ്യമാണ്.
2: പാൻക്രിയാറ്റൈറ്റിസ്, ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ എം ജി ഉമ്മൻ.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ആരോഗ്യം അമൂല്യം, നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
5: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
7: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
8: ശോഭിക വെഡിംഗ്സ്,
9: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്
4: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം, ഒരു ഗ്രാമഫോൺ നാടകഗാനം. ബി ചന്ദ്രയോടൊപ്പം ആലാപന ശബ്ദമായി വരുന്നത് സംഗീത സംവിധായകൻ ജി ദേവരാജൻ, ഗാനശില്പികൾ ONV കുറുപ്പ്, ജി ദേവരാജൻ, നാടകം മൂലധനം.

0: മൂലധനം എന്ന നാടകത്തിന് വേണ്ടി ബി ചന്ദ്രയും ജി ദേവരാജനും ചേർന്ന് പാടിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: പഠിക്കാൻ റെഡിയായോ എങ്കിൽ മൈ ജിയിലേക്ക് വരും.
3: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
2: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം. പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ന് കേരളീയരിൽ 6-ൽ 1 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. വയോജനങ്ങൾ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 18.7% വരും. 2031 ഈ നിരക്ക് 20.9% കരുതുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത്. വയോജനങ്ങളെ പരിചരിക്കാൻ ലോകത്ത് ഇന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചത് ജപ്പാനിലേതാണ് എന്നതിനാൽ ജപ്പാൻ മാതൃകയായിരിക്കും സംസ്ഥാനത്ത് പിന്തുടരുക. വയോജനങ്ങളെ അവർക്കുള്ള പ്രത്യേക സ്ഥാപനങ്ങളിലാക്കുന്നതിന് പകരം സ്വന്തം വീട്ടിലും പരിചിതമായ സാഹചര്യങ്ങളിലും സംരക്ഷിക്കുന്നതാണ് ജാപ്പാനീസ് രീതി. മുതിർന്ന പൗരന്മാർക്ക് ഒരേ സമയം പല രോഗങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ അവർക്കായി സമഗ്ര ചികിത്സാ പദ്ധതി ആണ് വേണ്ടത്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ജിറിയാട്രിക്സ് സൊസൈറ്റി ഓഫ് ഇന്ത്യ മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്.
4: കേരള സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തുടങ്ങുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് ആശ്വാസവും സന്തോഷവുമാണുള്ളത്. വളരെ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു തീരുമാനമാണിത്. മുതിർന്ന പൗരന്മാർ ആശുപത്രിയിൽ എത്തുന്നത് ഒരു രോഗവുമായിട്ടല്ല, അവർക്ക് നിരവധി രോഗങ്ങൾ കാണും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ചികിത്സിക്കുന്നത് കാർഡിയോളജിസ്റ്റ് കാണും, ന്യൂറോളജിസ്റ്റ് കാണും, നെഫ്രോളജിസ്റ്റ് കാണും, മുട്ടുവേദനയ്ക്ക് ഓർത്തോപെഡീഷ്യൻ കാണും. അപ്പോൾ ഇവിടെ ഈ മരുന്നുകൾ കാരണമുള്ള പാർശ്വഫലങ്ങളിലും ഡ്യൂപ്ലിക്കേഷനും പ്രതിപ്രവർത്തനത്തിനുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ഏകോപിപ്പിച്ച് നൽകുന്നതിന് ഒരു എക്സ്പെർട്ട് വേണ്ടി വരും. സാധിക്കുമെങ്കിൽ നമുക്ക് ജീരിയാട്രിക്സ് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് മാറണം. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ലഭിച്ച ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ ഈ ടീമിൽ വേണം. ഒരു സമഗ്ര ചികിത്സാ പദ്ധതിയാണ് നമുക്ക് ആവശ്യം. അതിന് നമുക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രിവെൻഷന് വേണ്ടിയാണ്. കുഞ്ഞുങ്ങൾക്കുള്ളതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർക്കും എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ വാക്സിനേഷൻസ് കൊടുക്കുന്നുണ്ട്. വികസിത രാജ്യങ്ങളിൽ ഇത് 10-50 നിലവിലുള്ള ഒന്നാണ്. അതിന് അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ എന്നാണ് പറയുന്നത്. ഇതും അവശതയും മരണങ്ങളും തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പ്രായമായ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ 2 പ്രയാസങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഡോക്ടേഴ്സ്. 1, ഏകാന്തത. പലപ്പോഴും അവരെ ശുശ്രൂഷിക്കാനോ അവർക്ക് സംസാരിക്കുവാനോ ആരും ഉണ്ടെന്ന് വരില്ല. കാരണം മക്കളൊക്കെ അകലെയാണ്, പലർക്കും ഉറക്കമില്ല, ഡിപ്രഷനാണ്. കൗൺസിലിംഗ് കൊണ്ട് മാത്രം പലപ്പോഴും അത് ചികിത്സിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉറങ്ങാനായിട്ട് മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഉറങ്ങുവാനായിട്ട് മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് രാത്രി ഉണരുന്ന വേളയിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ ടോയ്ലറ്റിൽ മറ്റേ പോകുന്ന വേളയിൽ വീഴാനുള്ള സാധ്യത കൂടും. അപ്പോൾ വീട്ടിലാരും ഇല്ല എങ്കിൽ അതും ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ മാനസിക പ്രശ്നങ്ങളും വളരെയേറെയാണ്. അപ്പോൾ ജീരിയാട്രിക്സ് എന്ന് പറയുന്ന ടീമിൽ ജീരിയാട്രിഷ്യൻ എന്ന് പറയുന്ന ഡോക്ടറും മറ്റ് സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടേഴ്സും കൂടാതെ തീർച്ചയായിട്ടും മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും കൂടി അനിവാര്യമാണ്. ജെറോ ഡിസൈനിങ് വളരെ പ്രാധാന്യം കൊടുത്ത് നടപ്പിലാക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ ഏകദേശം 20% പ്രായമുള്ള ആൾക്കാരുടെ എണ്ണം. അതുപോലെ നമ്മുടെ വീടുകളിൽ ജെറോ ഡിസൈനിങ്ങിന് അമിതമായൊരു പ്രാധാന്യം കൊടുക്കേണ്ടി വരും. നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉള്ള സാധ്യത ഇല്ലാതാക്കുന്ന ഡിസൈനാണ് ജെറോ ഡിസൈനിങ്. അനാവശ്യമായ പടികൾ വീടിനുള്ളിൽ ഒഴിവാക്കുക, പ്രത്യേകിച്ച് ടോയ്ലറ്റിനുള്ളിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുക, ഇതെല്ലാം ജെറോ ഡിസൈനിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പം നമ്മൾ പുതിയ വീടുകൾ വയ്ക്കുമ്പോഴത്തേക്ക് വീടിനുള്ളിൽ വീൽചെയർ സംവിധാനം നമുക്ക് ഭാവിയിൽ നടപ്പിലാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും കൂടെ ഉതകം വിധവും. ജെറോ ഡിസൈനിങ് നിയമങ്ങൾക്ക് അനുസൃതമായിട്ടും കൂടി വീടുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പ്രായമുള്ള വേളയിലും നമുക്ക് ആ വീടിൽ തന്നെ സുരക്ഷിതമായിട്ട് തങ്ങുവാൻ സാധിക്കും. സർക്കാർ ഈ ഒരു തീരുമാനം നടപ്പിലാക്കുമ്പോൾ അത് ഘട്ടങ്ങളായിട്ട് നടപ്പിലാക്കുന്നതാവും നല്ലത്. സക്സസ്ഫുൾ മോഡൽസ് കണ്ടിട്ട് ഇപ്പൊ ജപ്പാനിലെ മോഡലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വിജയകരമായി നടപ്പിലാക്കിയ മോഡൽസ് നമുക്കിവിടെ നടപ്പിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ.
3: ഒരു സ്വതന്ത്ര വകുപ്പാകുമ്പോൾ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഗണിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷയെന്ന് കേരള സീനിയർ

0: സിറ്റിസൺസ് ഫോറം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സോമൻ ചാലിൽ.
1: കേരളത്തിൽ പുതുതായി രൂപം കൊണ്ട സർക്കാരിൻ്റെ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ ഒരു വയോജന വകുപ്പിന് രൂപം നൽകാൻ തീരുമാനിച്ചതിനെ കേരള സീനിയർ സിറ്റിസൺസ് ഫോറം സ്വാഗതം ചെയ്യുന്നു, സർക്കാരിനെ അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഏതാണ്ട് 20% ഇന്ന് വയോജനങ്ങളാണ്. ഇന്ന് ജനസംഖ്യയുടെ കേവലം 6.5% വരുന്ന പ്രവാസികൾക്കായി പ്രവാസികാര്യ വകുപ്പുണ്ട്, വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ട്, മറ്റ് പല വിഭാഗങ്ങൾക്കും വകുപ്പുണ്ട്, മന്ത്രിമാരുണ്ട്. എന്നാൽ എല്ലാ നിലയ്ക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്ന, പലപ്പോഴും തഴയപ്പെടുന്ന, എന്നാൽ പൊതുസമൂഹത്തിൽ ഏറ്റവും ആദരണീയരായ വയോജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇങ്ങനെയൊരു വകുപ്പിന് രൂപം നൽകാൻ പ്രബുദ്ധ കേരളം ഇതുവരെ മടിച്ചു നിന്നു. ഇപ്പോൾ അതിന് മുന്നോട്ട് വന്നത് ഏതായാലും നന്നായി. ഇതുവരെ വയോജനക്ഷേമം കൈകാര്യം ചെയ്തിരുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പാണ്. ഒട്ടേറെ തിരക്കു പിടിച്ച സാമൂഹ്യക്ഷേമ ഓഫീസുമായി കാര്യങ്ങൾക്ക് ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും ഇക്കാര്യം ആരോഗ്യവകുപ്പിനോട് അന്വേഷിക്കൂ, ഇക്കാര്യത്തിന് ധനകാര്യ വകുപ്പിനെ കാണൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൈയൊഴിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇനി സ്വതന്ത്ര വകുപ്പായ സ്ഥിതിക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേക വകുപ്പാകുമ്പോൾ മാത്രമേ അതിനൊരു മിനിസ്റ്റർ ഉണ്ടാകുന്നുള്ളൂ. വകുപ്പായ സ്ഥിതിക്ക് പ്രത്യേക ബഡ്ജറ്റ് വിഹിതം അനുവദിക്കപ്പെടും. വയോജനങ്ങളുടെ ആവശ്യങ്ങൾ പഠിച്ച് കൂടുതൽ വയോജന സൗഹൃദ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വകുപ്പിന് കഴിയും.
0: വയോജനങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ കാലക്രമേണ ശാരീരിക പ്രശ്നങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. വയോജനങ്ങൾക്ക് മാനസികമായ പിന്തുണ നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പുതിയ വയോജനക്ഷേമ വകുപ്പ് രൂപം നൽകേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ.
2: വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് വയോജനങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ മറ്റുള്ള രാജ്യങ്ങൾ നൽകുന്നത് പോലെ നമ്മൾ നൽകുന്നുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട്. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ കാര്യത്തിലും മുൻഗണന, അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സംവിധാനമൊക്കെ ഉള്ളത് നേരിട്ട് കാണാൻ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ വിചാരിക്കും നമ്മുടെ രാജ്യത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. വയോജനങ്ങൾ നമ്മുടെ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളെ അപേക്ഷിച്ച് പ്രാധാന്യം നൽകുന്നത് ഞാൻ മാനസിക പ്രശ്നങ്ങൾക്കാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് മാനസിക പ്രശ്നങ്ങൾ കാലക്രമേണ ശാരീരിക പ്രശ്നങ്ങളായി പരിണമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സൈക്കോസൊമാറ്റിക് കംപ്ലയിൻസ് എന്നാണ് അതിന് പറയുക. മനസ്സിലുള്ള അസ്വസ്ഥതകള്, ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നല്. സൈക്കോളജിയിലൊരു പ്രയോഗം തന്നെ ഉണ്ട്, എംപ്റ്റി നെസ്റ്റഡ് സിൻഡ്രോം എന്ന്. എംപ്റ്റി നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കിളിക്കൂടിലുള്ള കിളികളൊക്കെ, കുഞ്ഞി കിളികളൊക്കെ പറന്നുപോയി, തള്ളക്കിളിയും തന്തക്കിളിയും മാത്രം കൂട്ടിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന നഷ്ടബോധത്തിനെ കുറിക്കാനാണ്. ഇതൊരു സിൻഡ്രോമാണ്, ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും പല വീടുകളിലും അച്ഛനമ്മമാർ മാത്രമാണ് മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലോ അവരുടെ ക്ഷേമം അന്വേഷിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഏകാന്തത അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ പ്രായാധിക്യം കൊണ്ട് എന്ന ഒരാശങ്ക, ഏകാന്തതയിൽ നിന്നും ഉണ്ടാവുന്ന ഒരു അസ്വാസ്ഥ്യജനകമായ അവസ്ഥ, അത് ശരീരത്തിലെ അന്തസ്രാവ ഗ്രന്ഥികളിൽ, പിറ്റ്യൂട്ടറി, അഡ്രിനൽ ഗ്ലാൻഡ് തുടങ്ങിയ ഗ്രന്ഥികളുടെയൊക്കെ പ്രവർത്തനത്തെ ബാധിക്കുകയും എഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ മാതിരിയുള്ള ഹോർമോണുകൾ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുകയും അത് കുടലിന്റെ മ്യൂക്കസ് മെംബ്രേനിൽ പെപ്റ്റിക് അൾസറായിട്ടും മൈഗ്രെയിൻ ആയിട്ടും സന്ധിവേദന, അതാണ് സർവപ്രധാനം, സന്ധിവേദനയായിട്ടും കാഴ്ചശക്തിക്ക് മങ്ങൽ ഏൽക്കുന്നതായിട്ടും ശരീരമാസകലം വേദനയായിട്ടും ഒക്കെ പലരിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുക. അപ്പോൾ ഇവർക്ക് മാനസികമായ സ്വസ്ഥത കിട്ടാനുള്ള എന്താ മാർഗം എന്ന് ആലോചിക്കേണ്ടതാണ്. അതിനവർക്ക് കൂട്ടായ്മയോടുകൂടി കെയറിങ് ആൻഡ് ഷെയറിങ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. സാധാരണ വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇവർക്ക് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കോൾ ഡോക്ടേഴ്സിനെ അവൈലബിൾ ആക്കണം. അതൊക്കെ ഭൗതികമായ സാഹചര്യങ്ങളെ പറ്റി അത് വേണം, വേണ്ടാന്നല്ല, അതിലുപരി ഇമോഷണൽ സെക്യൂരിറ്റി, അപ്പൊ ശാരീരികമായ സുസ്ഥിതിക്ക് മാനസികമായ സുസ്ഥിതി ആവശ്യമാണ്. അപ്പൊ അതിന് ഇവർക്ക് കൂട്ടായ്മ ഉണ്ടാക്കാനും ഇവരെ എന്റർടൈൻ ചെയ്യാനും പകൽ വീടുകൾ ഇപ്പം പല സ്ഥലത്തും ഉണ്ട്. മാത്രമല്ല, പ്രായമായവരിൽ തന്നെ വളരെ കഴിവുള്ളവരും പല രീതിയിലുള്ള വൈഭവങ്ങളുള്ളവരുണ്ട്. അത് ടാപ്പ് ചെയ്യാനും അത് സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ അത് അവർക്ക് ആത്മസംതൃപ്തി നൽകും, സമൂഹത്തിന് നന്മയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്.

0: പരസ്പര ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാൻ നമുക്കൊരു സംവിധാനം ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ യാതൊരു സംശയമില്ല, അത് അവരുടെ വെൽബീയിങ്ങിനെ, ഇമോഷണൽ വെൽബീയിങ്ങിന് സഹായിക്കും. നല്ല ബന്ധങ്ങൾ പുലർത്താനുള്ള വേദികൾ, അതിനു പറ്റിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു.
1: 70-80 വയസ്സായിട്ടും നിത്യവൃത്തിക്കായി തൊഴിലെടുക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. വയോജനങ്ങളുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതോടൊപ്പം ഇത്തരക്കാരുടെ ക്ഷേമം കൂടി ഉറപ്പു വരുത്തേണ്ടതുണ്ട്. ഒപ്പം മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും പ്രവൃത്തിപരിചയവും സമൂഹത്തിനും അവർക്ക് തന്നെയും ഉപകാരപ്രദമാക്കാൻ കഴിയുന്ന പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കണം. ജനസംഖ്യാപരമായ മാറ്റത്തെ നേരിടുന്നതിൽ ഇന്ത്യയെ തന്നെ നയിക്കാൻ കഴിയുന്ന ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാൻ വയോജനക്ഷേമ വകുപ്പിന് സാധിക്കും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: خاندن کا احساس.
1: نورا ഹൗസ് ലോൺസ് രാഗ പരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗ പരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: കാനഡ രാഗം 22-ാമത്തെ മേളകർത്താ രാഗമായ ഖരഹരപ്രിയയുടെ ജന്യമാണ്. ഷഡ്ജം, ചതുർശ്രുതിജപം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, കൈശികിനിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. ആരോഹണം ശ്രീരഞ്ജിനി രാഗം പോലെ തന്നെയാണ്. എന്നാൽ അവരോഹണം വക്രതയുള്ള അവരോഹണമാണ്. കാനഡയുടെ രാഗച്ഛായ ഏറ്റവും നന്നായി കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്. കാനഡ രാഗത്തിൽ പല ചലച്ചിത്ര ഗാനങ്ങളും
1: ഉണ്ടായിട്ടുണ്ട്. പൂക്കൾ ഇല്ലയേ,
0: സിന്ധു ഭൈരവി എന്ന തമിഴ് ചലച്ചിത്രത്തിൽ ഇളയരാജ സാർ ഈണം പകർന്ന ആ ഗാനം നമുക്കിന്ന് കേൾക്കാം.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ ചേതന
1: സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല എവിടെ ഇപ്പൊ കാണിക്കാം
3: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത് നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ റെറ്റിന ക്ലിനിക് ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ് മാത്രമല്ല ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
5: ഹലോ നമസ്കാരം കരിയർ ക്വിസിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത്
6: എന്റെ പേര് ഹാഫി സിംഗ്ലാജ് എന്നാണ് കാലിക്കറ്റ് ചെറുക്കാണ് സ്ഥലം
5: എന്തിയൊന്നു
6: ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഹിണ്ടായിലാണ് പോപ്പുലർ ഹിണ്ടായി
5: ശരി കോഴിക്കോട് തന്നെയാണോ
6: കോഴിക്കോട് തന്നെയാണ്
5: പൊതുവിജ്ഞാന മേഖലയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ
6: കുഴപ്പമില്ല
5: ഇന്നത്തെ ചോദ്യം ഇതാണ് 2026 മെയ് മാസത്തിൽ അന്തരിച്ച ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച എഴുത്തുകാരി ആരാണ് യെസ് സജിനി പവിത്രനാണ് ഉത്തരം വളരെ ശരിയാണ് അഭിനന്ദനങ്ങൾ പൊതുവിജ്ഞാന മേഖലയോടുള്ള താല്പര്യം നിലനിൽക്കട്ടെ കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം വീണ്ടും വിളിക്കണം സജിനി പവിത്രനാണ് 2026 മെയ് മാസത്തിൽ അന്തരിച്ച ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച എഴുത്തുകാരി കഥ കവിത ബാലസാഹിത്യം റേഡിയോ നാടകം തിരക്കഥ ടെലിഫിലിം എന്നീ രംഗങ്ങളിൽ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള സജിനി പവിത്രൻ ബാലസാഹിത്യത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള NCERT പുരസ്കാരം നേടിയിട്ടുണ്ട് തിങ്കളാഴ്ച നല്ല ദിവസം ഉൾപ്പെടെ 3 സിനിമകൾക്ക് കഥ എഴുതിയിട്ടുണ്ട് 1983 ആകാശവാണിക്കു വേണ്ടി സജിനി എഴുതിയ അമ്മയ്ക്കു വേണ്ടി എന്ന റേഡിയോ നാടകമാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചലച്ചിത്രത്തിന് പത്മരാജന് പ്രേരണയായത് പുനരാഖ്യാനത്തിനുള്ള സംസ്ഥാന അവാർഡ് നാടകത്തിനുള്ള കെൽട്രോൺ റിക്രിയേഷൻ ക്ലബ് അവാർഡ് ഗൾഫ് വോയിസ് മാസികയുടെ ഉറൂബ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള സാഹിത്യകാരിയാണ് സജിനി പവിത്രൻ ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു അവതരണം ഷിബിൻ കെ
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റി

0: കരിയർ ക്വിസ് സമർപ്പിച്ചത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

0: ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
4: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
7: അവിടെ ചെന്ന് ആദ്യം കണ്ട പോലീസുകാരനോട് അവൾ പറഞ്ഞു, എന്റെ വേലായി വാപ്പനെ ആ രണ്ടും വിഷം കൊടുത്ത് കൊന്നു. ദീ ലോട്ട ലാബറട്ടറി കൊടുത്തൊന്ന് പരിശോധിപ്പിക്കണം. പോലീസുകാർ അത് കേട്ട് തലയറഞ്ഞ് ചിരിച്ചുവെന്ന് മാത്രമല്ല, അവളുടെ കയ്യിൽ നിന്ന് ലോട്ടമേടിച്ച് പിന്നാമ്പുറത്ത് തോട്ടിലേക്ക് എറിയുകയും ചെയ്തു. ഒരക്ഷരം മിണ്ടാതെ പുറത്തേക്കിറങ്ങിയ ചീരയുടെ കണ്ണുകൾ പകയാൽ കത്തിച്ചുവന്നിരുന്നു. അവൾ ഇത്തിരി നടന്ന തോട്ടറമ്പിൽ പാത പണിയാനിട്ടിരുന്ന വലിയ കരിങ്കൽ ചീളുകൾ പെറുക്കി പാവാടയിൽ കൂട്ടി സ്റ്റേഷനു നേരെ എറിയാൻ തുടങ്ങി. ഏറുമുറിയ നേരത്ത് ഒരു കരുത്തുള്ള കൈ നീണ്ടുവന്നവൾ റാഞ്ചിയെടുത്ത് മുടന്തി മുടന്തി നടക്കാൻ തുടങ്ങി. ഞുണ്ടി നീങ്ങുന്ന കാലുകൾ മാത്രമാണ് അവൾ കണ്ടത്.
8: എന്നെ വിടറാ ഞൊണ്ടങ്കാലാ!
7: അയാൾ അവളെ വിടാതെ കുറേ ദൂരം നടന്നു. നാലാളു കൂടുന്ന കവലയിലെത്താറായപ്പോ ചീര അലറി,
8: ഈ പറയുന്ന മോനെന്റെ മൊലയമ്മ പിടിക്കണേ!
7: പെട്ടെന്ന് പിടിവിട്ടു. ചീര ചാടി അയാളിൽ നിന്ന് ഇത്തിരി മാറി ശേഷിച്ച ചെറുകല്ലുകൾ മഴ പോലെ അയാളുടെ ദേഹത്തേക്കെറിഞ്ഞു. ഏറ് മുഴുവൻ കൊണ്ട് കുഞ്ഞുമാക്കോത ദയനീയമായി ചിരിച്ചു. അങ്ങനെയാണ് ആദ്യമായി ചീരയും കുഞ്ഞുമാക്കോതയും മുഖാമുഖം നോക്കി നിന്നത്.
8: എടി കൊച്ചേ, പോലീസുകാരോട് കളിച്ചാൽ എന്നെ അവര് പുഴുങ്ങി തിന്നും, അതാ പിടിച്ചാണ്ട് പോന്നത്.
7: അവളവനെ രൂക്ഷമായി നോക്കി കാർക്കിച്ച് തുപ്പിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി. കുഞ്ഞുമാക്കോതയാണെങ്കിൽ ക്ഷീണം തീർക്കാൻ കവലയിലെ ചാരായക്കടയിലേക്കും കയറി. പിന്നെ ചീര കുഞ്ഞുമാക്കോതയെ കണ്ടത് കടലോരത്ത് തിമിംഗലം ചത്തുചീഞ്ഞ നാറിയ കാലത്ത് പടർന്നു പിടിച്ച നാട്ടുസൂക്കേടിന്റെ പനിത്തുള്ളിച്ചയിൽ ഇറങ്ങിയോടി തലയടിച്ചു വീണ് ചത്ത സുപ്രനരയന്റെ കർമ്മം ചെയ്യാനായിട്ടാ വീട്ടിൽ കയറി ചെല്ലുമ്പോഴാണ്. കുഞ്ഞുമാക്കോത അവളെ കണ്ടില്ലേലും ചീരയുടെ കണ്ണ് അയാളുടെ മേലിൽ നിന്ന് പോയിട്ടേയില്ല. അപ്പോഴേക്കും അയാളുടെ വലിപ്പം ചീര തിരിച്ചറിഞ്ഞിരുന്നു. അവളേക്കാളും 12 വയസ്സിന് മൂത്തതാണേലും കാലിനുണ്ടനാണേലും അവൾക്ക് കുഞ്ഞുമാക്കോതയെ വല്ലാണ്ടങ്ങ് പിടിച്ചുപോയി. അയാളുടെ വരവും പോക്കുമെല്ലാം അവൾ ഒളിച്ചും കാത്തും നിന്ന് കാണാൻ തുടങ്ങിയതും അയാളുടെ അറിവിനെ ആരാധിച്ചു തുടങ്ങിയതിൽ പിന്നെയാണ്. അപ്പോഴേക്കും കുഞ്ഞുമാക്കോത അച്ചമ്പിമാപ്പിളയുടെ അടിമയായി മാറിക്കഴിഞ്ഞിരുന്നു. അച്ചമ്പിമാപ്പിള നാട്ടിലെ ജന്മിയാണ്. ബാലന്മാരെയും പറയന്മാരെയും പെലയന്മാരെയും വിലക്ക് മേടിക്കാൻ അയാൾക്ക് എളുപ്പമായിരുന്നു. അയാളുടെ ചൊൽപ്പടിക്ക് കാലുനക്കി തലകുനിച്ച് പിന്നാലെ നടക്കാൻ ചെറുപ്പക്കാരും മുണ്ടും മുറുക്കി കാത്തുനിൽക്കണ കാലത്താണയാൾ കുഞ്ഞുമാക്കോതയെ തന്റെ വലം കൈയായി എടുത്തത്. തീറ്റയും കൂടിയും നടപ്പുമെല്ലാം ഒന്നിച്ച് കുഞ്ഞുമാക്കോതയിൽ അവൾക്ക് തീരെ പിടിക്കാത്ത ഒരേയൊരു കാര്യം അതായിരുന്നു. തന്റെ കയ്യിൽ കിട്ടിയാൽ അതിനും ഒരു പരിഹാരമുണ്ടാക്കാമെന്നു ചീര കണക്കുകൂട്ടിക്കാണണം. എന്നാൽ അവളുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. അച്ചമ്പിയും ചീരയും മുന്നേ വന്നു നിന്നാല് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണെന്ന കാര്യത്തിൽ അയാൾക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവളുമായുള്ള കല്യാണത്തിന് കുഞ്ഞുമാക്കോത സമ്മതം മൂളിയത് തന്നെ അച്ചമ്പിമാപ്പിളയുടെ അനുവാദം കിട്ടിയിട്ടാണെന്ന് പോലും ചിലരു പറഞ്ഞു. അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും തമ്മിലുള്ള ഇടപാട് വേറെയാണെന്ന് വരെ ചില എരണംകെട്ടവന്മാര് പറഞ്ഞു നടന്നു. എന്നാലും വീടിനും രണ്ട് മക്കൾക്കും വേണ്ടതെല്ലാം അയാൾ എത്തിച്ചിരുന്നു. എല്ലാം കലങ്ങിയത് ഒരിക്കൽ അന്നംകൂട്ടിത്താത്തി വന്ന് മാപ്പിളയുടെയും മാക്കോതയുടെയും ബന്ധത്തിന്റെ അടിയിലെ രഹസ്യം വെളിപ്പെടുത്തിയപ്പോഴാണ്.
4: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
9: ഓഹ്, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
6: അതിപ്പോ ചേവായൂർ എച്ച് ആൻഡ് കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് ആൻഡ് കെ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാത്തിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
10: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
11: ഇനി കാഴ്ച ക്ലിയർ.

0: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പല പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 8 മണി. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിഡ്സും ന്യൂഡൽഹിയിൽ ആഗോള ഭീകരതയ്ക്കെതിരെ ഉഭയകക്ഷി സഹകരണത്തിനായി ചർച്ച നടത്തി. ക്രിസ്റ്റോഡൌലിഡ്സ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. 19th റോസ്കർ മേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. CBSE 12th class പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. വൈകിട്ട് 7:30 ലക്നൌവിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. മൗനത്തിൻ്റെ നിറഭേദങ്ങളിൽ ഏറ്റവും സുന്ദരമായതാണ് പ്രണയം. യഥാർത്ഥ പ്രണയത്തിൽ പലപ്പോഴും വാക്കുകളേക്കാൾ സംസാരിക്കുക മൗനമായിരിക്കും. മൗനത്താൽ വിടരുന്ന ഒരു പുഞ്ചിരിക്ക് വാക്കുകളേക്കാൾ അർത്ഥതലങ്ങൾ ഉണ്ടാവും. മൗനം സ്വരമായി എന്നു തുടങ്ങുന്ന ഒരു പ്രണയഗാനമാണ് ഹണി ഡ്രോപ്സിൽ ഇനി. ചിത്രം ആയുഷ്കാലം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഈണം പകർന്നത് ഔസേപ്പച്ചൻ. പാടിയത് യേശുദാസ്. ചിത്ര
1: മൗനം സ്വരമാ എൻ പൊൻവീണയിൽ, സ്വപ്നം മലരാ ഈ കൈക്കുമ്പിളിൽ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് വിജയശ്രീ രാജീവ്.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
5: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
4: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
4: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
5: മൈ ജി.
6: മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും അപർണ ബാലമുരളിയും പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ രചന, വിജി ബാലൻ.

0: മഴ എത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: കണ്ണം കണ്ടി സസ്നേഹം, മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: ഇപ്പോൾ ടെക്നോളജി അറിഞ്ഞു വേണം റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ. ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള റെഫ്രിജറേറ്ററുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
3: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
5: അമ്മാവോ, എന്താടാ സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ.
6: അല്ല അമ്മാവന്, ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ?
5: ഉണ്ട്.
6: എന്താണത്?
5: ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു.
2: ഹാസ്യ നടനായും സ്വഭാവ നടനായും അരനൂറ്റാണ്ട് കാലത്തോളം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു ബഹദൂർ.
7: ദോഷം പറയാതെ അമ്മാവ, അമ്മാവന് വെള്ളം ചൂടാക്കി തന്നത് ഞാനല്ലേ, ചാണാം വാരിയത് ഞാനല്ലേ, അമ്മാവന്റെ നെറിയിൽ കുളിർക്ക എണ്ണ ഇട്ടത് ഞാനല്ലേ, ഇതെല്ലാം പോട്ടെ, അമ്മാവന്റെ എരുമകളെല്ലാം പൗണ്ടിക്കൊണ്ട് ഏൽപ്പിച്ചത് ഞാനല്ലേ.
2: ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ മുതൽ ഏറ്റവും അവസാനം അഭിനയിച്ച സിനിമയിൽ വരെ സ്വതസിദ്ധമായ നടന വൈഭവം കൊണ്ട് കാഴ്ചക്കാരുടെ മനസ്സ് തൊടാൻ ബഹദൂറിന് സാധിച്ചു.
8: നമ്മൾ ഉടനെ തന്നെ പട്ടാളത്തിൽ പോവും. ഇപ്പൊ നമ്മളെ തടി നന്നായിട്ടുണ്ട്.
9: ഇതിന് പറ്റുന്ന മുട്ട എന്ത്?
8: മുട്ടയാ?
9: മുട്ട
8: ആ ഞാൻ കണ്ട. നമ്മള് കോയിനെ തന്നെ കണ്ടിട്ട് 4 മാസം കഴിഞ്ഞു. പറച്ചു എനിക്കറിയാം.
2: സിനിമ ആസ്വദിക്കാനെത്തുന്ന പ്രേക്ഷകർക്ക് ആശ്വാസത്തിന്റെ ചിരിമരുന്നായി മാറി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. സസ്നേഹത്തിൽ നടൻ ബഹദൂറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ റുഖിയ വിജയകുമാർ.
10: സിനിമ കാണാനെത്തുന്ന പ്രേക്ഷകനെ ചിരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അനായാസമായി 40 വർഷത്തോളം മലയാള സിനിമാ പ്രേക്ഷകരെ ചിരിപ്പിച്ചൊരു നടനായിരുന്നു ബഹദൂർ. അപ്പോൾ ആദ്യമായി അദ്ദേഹം ഈ ഒരു കലാരംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു?
11: ബാപ്പ പ്രീ ഡിഗ്രി പഠിച്ചത് ഫറൂഖ് കോളേജിലായിരുന്നു. പഠിക്കാൻ മിടുക്കൻ ആണെങ്കിലും ബാപ്പക്ക് ഈ സിനിമയിൽ ചേരണമെന്നുള്ള ഒരു താല്പര്യം ആദ്യം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കല്യാണം കഴിപ്പിക്കാൻ. ഈ ബാധ്യതകളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ ഇതിലോട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് കാരണവും ബാപ്പ ഈ സിനിമയില് ചാൻസ് ട്രൈ ചെയ്യുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പം ബാപ്പ പറഞ്ഞു വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ബാപ്പ പറയുന്ന ആദ്യത്തെ സിനിമയില് ബാപ്പ അഭിനയിച്ചിട്ട് കിട്ടിയത് 1 ഗ്ലാസ് ചായ ആണെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള അപ്പൊ ശമ്പളം. പിന്നെ ബാപ്പയുടെ പേര് മാറ്റിയത് തൃക്കുറിശ്ശി സർ ആയിരുന്നു എന്ന്
10: പറയാറുണ്ടായിരുന്നു.
11: കുഞ്ഞാലു, കൊറേ അടുപ്പമുള്ള ഒരു ആളായിരുന്നു തൃക്കുറിശ്ശി അങ്കിള്. ഇപ്പൊ

0: മദ്രാസിൽ വന്നാലും വരാറുണ്ടായിരുന്നു. സോ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടത് ഓർമ്മയുണ്ട് കുറിശ്ശി അങ്കിളിനെ.
1: അദ്ദേഹം ഈ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം കുറച്ച് ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ചെയ്യുന്നത് പാടാത്ത പൈങ്കിളിയിലാണ്. അതിലാണ് അടൂർ ഭാസിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലേക്ക് അദ്ദേഹം വരുന്നത്. അത് പിൽക്കാലത്ത് ഒരു വലിയ കൂട്ടുകെട്ടായിരുന്നു. തമാശ എന്ന് പറഞ്ഞാൽ അടൂർ ഭാസി ബഹദൂർ എന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് വരുന്നത്. അപ്പോ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ഇത്രത്തോളം നന്നായിട്ട് പ്രവർത്തിച്ചത്?
0: ശരിക്കും ആ സമയത്ത് നമ്മളുടെ ഈ ഇംഗ്ലീഷ് സിനിമകളില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളില് നമുക്ക് ലോറൽ ഹാർഡി, സോ അതേപോലെ തന്നെയായിരുന്നു മലയാളത്തില്. ഇവര് ആക്ച്വലി ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ബാപ്പ മെലിഞ്ഞിട്ടായിരുന്നു, അടൂർ ബാസുക്കള് നല്ല കുറച്ച്
1: തടിച്ചിട്ടായിരുന്നു.
0: ആ ഒരു സിമിലാരിറ്റി ആയത് കാരണം ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റി. പിന്നെ വിഷ്വൽ ആയിട്ട് മാത്രല്ല, കൊറേ മാഗസീൻസിലോ ഈ കാർട്ടൂൺ, അതായത് ബാസി ബഹദൂർ എന്നുള്ള ആ കാർട്ടൂൺസ് ഉണ്ടായിരുന്നു. അതില് കുറച്ച് ബാപ്പ എഴുതിയിട്ടുമുണ്ട്, ഒന്ന് രണ്ട് ബുക്കുകളും കോമിക്കലായിട്ട് ഇതൊക്കെ ബാപ്പ എഴുതിയതിന്റെ ഇത് ഞങ്ങളെ വീട്ടിലുണ്ട് കുറച്ച്.
1: അപ്പോ ആ ഒരു കാലത്ത് അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ, ഇപ്പോ സിനിമയുടെ യഥാർത്ഥ പ്രമേയം പലപ്പോഴും വളരെ തീവ്രതയുള്ള അനുഭവങ്ങളുള്ള നായകന്റെ കഥകളായിരിക്കും, പക്ഷേ ഇവരുടെ തമാശകൾ, പ്രത്യേകിച്ചും ബഹദൂറിന്റെ തമാശകൾ പലപ്പോഴും സിനിമയുടെ പ്രമേയത്തിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുന്നതാണെങ്കിലും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയിരുന്നത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. അത്തരം സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോയി കാണാനും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ?
0: ശരിക്കും ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ മോളാണ്. സോ ഇനോ ബാപ്പാടെ കൂടെ പോയി സിനിമകള് പ്രിവ്യൂ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, പണ്ടന്മാർ ലണ്ടനിൽ, പിന്നെ അങ്ങനത്തെ സിനിമ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നിന്ന് കുറേ വ്യത്യസ്തമായിട്ട് കളർ ഫിലിം വന്ന്, പിന്നെ ബാപ്പ കുറച്ച് ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യുന്ന ആ സമയം, അതായത് കോമഡി റോൾസിന്റെ ഒക്കെ എൻഡിൽ ആവുന്ന സമയത്താണ് ഞങ്ങളൊക്കെ പ്രിവ്യൂ തിയേറ്ററിൽ പോയിട്ട് ബാപ്പയുടെ കൂടെ സിനിമകൾ കാണാറുള്ളത്. സോ അതില് എനിക്ക് ഓർമ്മ ഉള്ളത് കുറുക്കന്റെ കല്യാണം പോയി പ്രിവ്യൂ തിയേറ്ററിൽ, അതിലൊക്കെ കുറച്ച് കോമഡി റോളിലായിട്ടാണ് ബാപ്പ അഭിനയിച്ചിരിക്കുന്നത്. കുട്ടിക്കുപ്പായം കണ്ടിട്ട് ഉമ്മാക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് എന്ന് ഉമ്മ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഉമ്മാടിയും ബാപ്പാടിയും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു
1: കുട്ടിക്കുപ്പായം സിനിമ ഇറങ്ങുന്ന സമയത്ത്.
0: ആ സമയത്തായിരുന്നു.
1: ഉമ്മ എവിടുന്നാണ്?
0: ഉമ്മ ആക്ച്വലി കോഴിക്കോട് നിന്നാണ്. ഉമ്മാടിയും ബാപ്പാടിയും കല്യാണം എങ്ങനെയാ നടക്കുന്നത് വെച്ചാലില്ല, ബാപ്പാടെ കൂടെ സഹായത്തിനുണ്ടായിരുന്ന ആലിയാക്ക എന്ന് പറഞ്ഞ ഒരാള് കൊടുങ്ങല്ലൂര് വിട്ട് കോഴിക്കോട് ഉമ്മാടെ വീട്ടിലാണ് ജോലിക്ക് ചേരുന്നത്. അപ്പൊ പിന്നെ കൊറേ വർഷം കഴിഞ്ഞിട്ട് ബാപ്പ ഒരു വലിയ നടനായപ്പം ബാപ്പ കോഴിക്കോട് വന്നപ്പോ ആലിയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാപ്പാക്ക് ഒരു 35-36 വയസ്സുണ്ടായിരുന്നു. ബാപ്പാടെ പേരൻസ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു നീ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ ബാപ്പ ഇല്ല, കുറച്ചും കൂടെ കഴിയട്ടെ, എല്ലാ സിസ്റ്റേഴ്സിന്റെയും കല്യാണം കഴിയട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ പിന്നെ ആലിയൊക്കെ പോയി ഞങ്ങളുടെ വീട്ടിലത്തെ പെൺകുട്ടീനെ നിങ്ങളൊന്ന് വന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്ന് ബാപ്പ ഉമ്മാനെ കാണുന്നത് കോഴിക്കോട്. സോ അങ്ങനെയാണ് അവർ തമ്മിലുള്ള കല്യാണം, അത് കഴിഞ്ഞിട്ടാണ് നിശ്ചയിക്കപ്പെടുന്നതും അത് കഴിഞ്ഞിട്ട് നടക്കുന്നതും ഒരു വർഷം കഴിഞ്ഞിട്ട്.
1: അപ്പൊ അന്നേ ഉമ്മ ബാപ്പയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു?
0: ആ ഉമ്മ ബാപ്പയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ബാപ്പ ശരിക്കും ഒരു കൊമേഡിയൻ ആയിരുന്നു, അപ്പൊ ക്യാരക്ടർ റോൾസ് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബാപ്പനെ കാണാറുള്ള പടങ്ങളോ ആ സമയമായപ്പോഴത്തേക്കും ബാപ്പ മെല്ലനെ ഈ കോമഡി റോൾസ് ഒക്കെ കഴിഞ്ഞിട്ട് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ തുടങ്ങി. ഈ CBI ഡയറി കുറിപ്പിന്റെ ഫസ്റ്റ് പാർട്ട്, അതിലൊക്കെ ബാപ്പ പിന്നെ ഒരു ക്യാരക്ടർ റോളായി. ഇനോ അധികം കോമഡി ഇല്ലാതെ പിന്നെ ഇനോ മോർ ലൈക്ക് ഫാദർ ഓർ ഇനോ അങ്ങനത്തെ ഒരു റോളായി തുടങ്ങി.
1: അതെ, ഏറ്റവും ഇളയ മകളാണെന്ന് പറഞ്ഞല്ലോ, എത്ര പേരാണ് നിങ്ങൾ മക്കള്?
0: ഞങ്ങള് 3 പേരാണ്. എന്റെ മൂത്ത ബ്രദർ എന്നെക്കാളും 6 വയസ്സിന് മൂത്തതാണ് സിദ്ദിഖ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് മുഹമ്മദ്. സോ ഞങ്ങള് 3 കുട്ടികളാണ്, 2 ആണും 1 പെണ്ണും.
2: ഞാൻ എന്റെ മരുന്ന് തപ്പുകയായിരുന്നു മോളെ.
3: എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? വന്ന് വന്ന് ചിക്കുനേക്കാൾ കഷ്ടമായിരിക്കുവാ ഈ മുത്തശ്ശന്റെ കാര്യം.
2: അത് നേരാ, ഞാനും അവള് ഒരേ പ്രായമല്ലേ.

0: അയ്യപ്പനമ്മാനയ്യപ്പൻചുട്ടു കാക്ക കൊത്തിരി കടലിലിട്ടു മുങ്ങാ പിള്ളേർ മുങ്ങിയെടുത്തു കട്ടാ പിള്ളേർ തട്ടിയെടുത്തു.
1: നടൻ ബഹദൂറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് മകൾ റുഖിയ വിജയകുമാർ. കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കണ്ടി സസ്നേഹം.
2: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ ECEMIൽ സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കണ്ടി സസ്നേഹം.
3: ഇക്കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ വാങ്ങിക്കുന്ന AC യഥാർത്ഥ ടണ്ണേജ് അഥവാ BTUവിലുള്ളതല്ലെങ്കിൽ മതിയായ കൂളിംഗ് ലഭിക്കില്ല. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
5: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
6: ബാപ്പ ചെയ്ത ഈ കഥാപാത്രങ്ങളിൽ ഒരു കാലഘട്ടം വരെ ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ക്യാരക്ടർ റോൾസിൻ്റെ കാര്യം പറഞ്ഞു. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ ഈ രണ്ടിലേതിനോടാണ് കൂടുതൽ ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഏത് കഥാപാത്രങ്ങളാണ്?
7: എനിക്ക് കൂടുതൽ ഇഷ്ടം കോമഡി റോൾസ് ആണ്. സിനിമയിൽ മാത്രമല്ല, ബാപ്പ വീട്ടിലിരിക്കുമ്പോഴും എപ്പോഴും നമ്മളെ ചിരിപ്പിക്കും. സാധാരണ എന്തൊരു കാര്യം പറയണമെങ്കിലും അത് നല്ല ഭംഗിയായിട്ട്, നല്ല ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു വിധത്തിലാണ് ബാപ്പ പറയിക്കാം. എന്ന് വിചാരിച്ചിട്ട് ബാപ്പ സ്ട്രിക്റ്റ് അല്ല എന്നും പറയാൻ പറ്റില്ല. ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. രാത്രി ബാപ്പ വീട്ടിലുണ്ടെങ്കിൽ എല്ലാരും ഒരുമിച്ച് ഡിന്നർ കഴിക്കണം എന്നുള്ള ഒരു നിർബന്ധമാണ്. നമ്മള് ഭക്ഷണം ഇപ്പൊ പ്ലേറ്റിന് കറിയോ എന്തെങ്കിലും നമ്മൾ ഇടുമ്പം അതിൽ ഒരു ഡ്രോപ്പോ എന്തെങ്കിലും താഴെ ആ ടേബിളിൽ വീണാൽ നമുക്ക് അപ്പ ചീത്ത കിട്ടും. അത്ര പോലും നമ്മള് ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിർബന്ധമാണ്. സോ സ്ട്രിക്റ്റ് ആയിരിക്കേണ്ട സമയത്തും സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും ബാപ്പാക്ക് ആ ഒരു പേഷ്യൻസോടുകൂടി നല്ല ഭംഗിയായിട്ടാണ് നമ്മളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരിക. പിന്നെ വേറൊരു കാര്യം, ബാപ്പ എത്ര ഫേമസ് ആണെന്ന് നമ്മള് ഒരിക്കലും അറിയിച്ചിട്ടേ ഇല്ല. കാരണം ഈ ഷൂട്ടിങ്ങിനൊക്കെ ബാപ്പ നാട്ടിൽ പോകുന്ന കാരണം ശരിക്കും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൊമേഡിയന്റെ മക്കളാണെന്നുള്ള ഒരു ഷോ ഓഫ് ബാപ്പ ഞങ്ങൾക്ക് കാണിച്ചിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇവിടെ IIT മദ്രാസില് ഓണത്തിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് സ്കൂള് വിട്ട് വന്ന് കുളിച്ചൊക്കെ റെഡിയായി. അപ്പൊ ബാപ്പ പറഞ്ഞ, വാ നമ്മൾക്കൊരു ഒരു സ്ഥലം വരെയും പോവാന്ന്. അപ്പൊ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല, ഞാൻ റെഡിയായി നിന്ന്. അപ്പൊ ഞാൻ കാറ് വന്നിട്ടുണ്ടായിരുന്നു IIT മദ്രാസ്. ഞങ്ങള് കാറിലോട്ട് കയറി.

ഐഐടി മദ്രാസ് എന്ന് പറയുന്ന ഇറ്റ്സ് എ പ്രിവിലേജ്ഡ് പ്ലേസ്. സോ അവിടെ പോയപ്പോ ഓഡിറ്റോറിയത്തിൽ ഇരുന്നപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓണത്തിന്റെ സെലിബ്രേഷന് ബാപ്പ അവിടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ആ ത്രൂ ഔട്ട് ജേർണി, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ അതിനോ നമ്മളെ അറിയിക്കുക ഇങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട്, നമ്മൾ പോവാൻ പോവാണ് എന്നൊന്നും ബാപ്പ പറയില്ല നമ്മുടെ അടുത്ത്. ഇങ്ങനെ ഐ ടി മദ്രാസിന്റെ അകത്ത് കാറ് കയറിയപ്പോ എനിക്ക് ചോദിച്ചു ഇവിടെ എന്തിനാ ബാപ്പ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന. അപ്പൊ ബാപ്പ പറഞ്ഞു ഇങ്ങനെ ഏയ് എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട് ഒരു ഫങ്ഷൻ. അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഒരു ആക്ടറിന് എന്തിനാണ് ഐ ടി മദ്രാസിൽ വിളിക്കുന്നത് എന്ന് ഞാൻ വെറുതെ പറയാണ് ബാപ്പ, വെറുതെ എന്നെ വെറുതെ പറയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ബാപ്പ അത് സ്റ്റേജിൽ പറയുകയും പോലും ചെയ്ത് എന്റെ മകൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ദാറ്റ് ഐ കുഡ് ബി എ ഗസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇത്രയും പ്രസ്റ്റീജിയസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില്. അങ്ങനെയാണ് ഞങ്ങൾ മൂന്നുപേരെയും വളർത്തിയത്. ഇങ്ങനെ നമ്മൾ പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു സാഹചര്യം വരുമ്പോ നമ്മളിങ്ങനെ ബേദൂറിന്റെ മോളാണെന്ന് പറയുമ്പോഴാണ് ആ ഒരു മര്യാദയും ആ ഒരു റെസ്പെക്ട് മറ്റു പേര് നമ്മൾക്ക് കാണിക്കുമ്പോഴാണ് വി റിയലൈസ് വാട്ട് എ ബിഗ് പേഴ്സൺ ഹി ഈസ്.

0: വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. കണ്ടം വെച്ചൊരു കൂട്ടാണ്, പണ്ടേ കിട്ടിയ കൂട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാക്കാണ്.
1: സിനിമ മോഹവുമായിട്ട് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു താമസം എന്ന് കേട്ടിട്ടുണ്ട്.
2: ശരിയാണ്. കാരണം എന്റെ ചെറുപ്പം ശരിക്കും ഒന്ന് കണ്ണുമൂടി ആലോചിച്ച എനിക്ക് ഉമ്മാനെ കണ്ട ഓർമ്മയില്ല. കാരണം ഉമ്മ ഈ ബാപ്പ ശരിക്കും ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. എന്താച്ചാൽ റിലേറ്റീവ്സ് മാത്രമല്ല, കാണുന്ന എല്ലാവർക്കും ഒരു വിഷമമോ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ബാപ്പ അവിടെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഈ ഉമ്മ ചിലപ്പോ ഇപ്പൊ രാവിലെ ഒരു 10 പേര് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുണ്ട്.

0: ഉണ്ടെങ്കിൽ ബാക്കി ഒരു 10-12 പേര് തിരിച്ച് ലഞ്ചിനുണ്ടാവും, പിന്നെ ഡിന്നറിന് വേറെ ആരെങ്കിലും കുറച്ചും കൂടെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാ വെച്ചാൽ, ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ നമ്മളെ കൂടെ താമസിക്കുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഡയറക്ടർ ആവാനോ ആക്ടർ ആവാനോ ഇങ്ങനെയൊക്കെ മോഹങ്ങളോടുകൂടി വരുന്ന ആൾക്കാരെല്ലാരും ബാപ്പയുടെ കൂടെ ആയിരിക്കും. ബാപ്പ അവരെ വിളിച്ച് വീട്ടിൽ താമസിപ്പിക്കുക.
1: ബാപ്പ ആഗ്രഹിക്കുന്ന മാതിരി തന്നെയായിരുന്നു ഉമ്മ. ഉമ്മ അവർക്ക് ചായ എത്തിക്കലും അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും എല്ലാം ഒരു ബാപ്പയുടെ ആ എക്സ്പെക്ടേഷൻസിനോട് കൂടി തന്നെയായിരുന്നു ഉമ്മ. അതേപോലെ തന്നെ അപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ചെറിയാല് വിജയ ഹോസ്പിറ്റലില്. അപ്പൊ കൊറേ പേര് അവിടെ ഹാർട്ട് സർജറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൈപാസ് സർജറിക്ക് വരാണെങ്കിൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഒരു 2-3 weeks ടൈം അവര് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചൊരു റിവ്യൂ ഉണ്ടാവും. അപ്പൊ ആ 2-3 weeks ടൈം നമ്മളുടെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആളായിരുന്നു ബാപ്പ. മരിക്കുന്നവരെയും എല്ലാരെയും ഹെൽപ്പ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ. ഈ അവിടെ ഈ ലാബ് തന്നെ ഒരു ലാബ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു
2: ബാപ്പ.
0: അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതായത് കാരണം ഇറ്റ് വാസ് എ ഫെയിലിയർ. പക്ഷെ ആ ലാബ് ഉണ്ടാക്കുന്ന ഇന്റൻഷൻ ഇത് തന്നെയായിരുന്നു, സിനിമയായിട്ടുള്ള ബന്ധം ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ജോലി അതിലൂടെ ആയിക്കോട്ടെ എന്ന് അന്നുള്ള ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് ലാബ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിന്റെ എൻഡ് വേറെ മാതിരിയായി, പിന്നെ അത്
2: സക്സസ്ഫുൾ
0: ആയിട്ട് നടത്താൻ പറ്റിയില്ല.
2: അപ്പൊ അന്നത്തെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച്, ഇപ്പൊ നേരത്തെ പറഞ്ഞു സഹോദരിമാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന്, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുപോലെ ഈ അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും സിനിമ ഏതാണ്ട് കളറിലേക്ക് മാറിയ ഒരു സമയത്തായിരുന്നു ഈ ഒരു ലാബ് തുടങ്ങിയത്. അതുകൊണ്ട് അത് ഒരു ബാധ്യതയായി മാറി പിന്നീട്. അതുപോലെ സിനിമ നിർമ്മാതാവായിരുന്നു കുറച്ചു കാലം, അതിൽ ചില സിനിമകൾ പരാജയപ്പെട്ടു, അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോ അദ്ദേഹത്തിന്റെ വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ അതെങ്ങനെയാണ് ബാധിച്ചത്?
1: ആക്ച്വലി ഇപ്പൊ ലാബ് കൂടാതെ ബാപ്പ കുറേ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 7-8 സിനിമകൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു സിനിമ മാത്രമേ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമ്മ പറഞ്ഞ ഉള്ള ഓർമ്മയാണ് എനിക്ക്, പ്രോണിന്റെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ അങ്ങനത്തെ ചെമ്മീന്റെ ബിസിനസ്. സോ ഇങ്ങനെ ചെറിയ ചെറിയ പിന്നെ ബിസിനസ് ചെയ്യുന്ന ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പ അലിയുന്ന മനസ്സായിരുന്നു ബാപ്പക്ക്. സോ അങ്ങനത്തെ ഒരാൾക്ക് ബിസിനസ് ചെയ്യുമ്പോ ഉള്ള ബുദ്ധിമുട്ടുകള് ബാപ്പ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ ഫിനാൻഷ്യൽ ട്രബിൾ ഉണ്ടെങ്കിലും ശരിക്കും ഉമ്മ അത് കുത്തി കാണിക്കാറുണ്ടായിരുന്നില്ല. സോ ഞങ്ങളും അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ലായിരുന്നു. ഉമ്മ ശരിക്കും ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. സോ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോ നമ്മൾ അത് വെറുതെ കുത്തി കാണിക്കുന്നതില് കാര്യമില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ എല്ലാരും വളർന്നത്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ ഇങ്ങനത്തെ ബിസിനസ് ചെയ്ത് കുറെ പൈസ നഷ്ടമായി എന്നല്ലാതെ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹി ഹാഡ് എന്താ പറയാ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതമായിട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം ഞങ്ങള് 3 പേരെയും ഒരു കാര്യം ബാപ്പ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പഠിക്കണം, വേറെ എന്തെങ്കിലും പ്രൊഫഷൻ എടുക്കണം. കാരണം ഈ സിനിമയിലുള്ള സ്ട്രഗിൾസ് കുറെ കൂടുതലാണ്. സോ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു. ഞങ്ങൾ 3 പേരും നന്നായിട്ട് പഠിച്ചിരുന്നു.
2: നിങ്ങൾ 3 പേരിപ്പോ എന്ത് ചെയ്യുന്നു?
0: എന്റെ മൂത്ത ആള് BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് USA MBA ചെയ്തിട്ട് ITയിലാണ് വർക്ക് ചെയ്യുന്നത്. 2 ആള് എഞ്ചിനീയർ ആണ്, ITI റിലേറ്റഡ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഞാൻ MA ഇംഗ്ലീഷ് ചെയ്തു, BEd ചെയ്തു, ഞാൻ ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്
2: ചെന്നൈയിൽ തന്നെ.

0: നടൻ ബഹദൂറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് മകൾ റുഖിയ വിജയകുമാർ.
1: 2000 അദ്ദേഹം മരണപ്പെടുന്നത്. അവസാന കാലത്ത് കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകളും അവശതകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓർക്കുമ്പോ എന്താണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്?
2: ഞാൻ 10th പഠിക്കുമ്പോഴാണ് ബാപ്പാക്ക് ആദ്യം സ്ട്രോക്ക് വരുന്നത്. സോ ബാപ്പാടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള പ്രേമസീർ അങ്കിൾ മരണപ്പെട്ട ആ സമയം, പിന്നെ ബാപ്പാക്ക് ഈ ബി പി ഉണ്ടായിരുന്നു. ബാപ്പ ബി പിയുടെ മരുന്ന് കഴിക്കാതെ ഒരു 3 ആ ദുഃഖത്തിലിരുന്നപ്പോഴാണ് ഈ സ്ട്രോക്ക് വന്നത്. സ്ട്രോക്ക് വന്ന് 2-3 ആയപ്പോഴത്തേക്കും ബാപ്പ ഫുള്ളായിട്ട് റിക്കവർ ചെയ്ത് നടക്കാൻ പറ്റും, ക്ലാരിറ്റി ഓഫ് സ്പീച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3-4 കഴിഞ്ഞിട്ടാണ് ബാപ്പക്ക് ഹാർട്ടിന്റെ പ്രശ്നം വന്നത്. ഈ 2 എന്റെ ഓർമ്മയിൽ ബാപ്പാക്ക് ഉണ്ടായത്. പക്ഷെ എങ്കിലും ബാപ്പ മരണപ്പെടുന്നത് ഹെമറേജ് ആയിട്ടാണ്, അതായത് ബാപ്പയുടെ ബ്ലഡ് വെസൽ

0: ശരിക്കും ബാപ്പാനെ കുറിച്ച് ഓർക്കും, സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ബാപ്പാക്ക് എപ്പോഴും രണ്ടു മൂന്ന് ഡയറികളുണ്ട്, ടെലിഫോൺ ഡയറികള്. അത് ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. സോ ഈ ടെലിഫോൺ ഡയറികളിൽ എന്താണെന്ന് വെച്ചാൽ, ഓരോ സ്ഥലത്തിലത്തെ ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സ് ആയിരിക്കും, നമ്മളെ ചുറ്റിയുള്ള റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ആ റിലേഷൻഷിപ്പ് നിലനിർത്തണം എന്നുള്ള ഒരു നല്ലൊരു ഇന്റൻഷൻ ആണ് ബാപ്പാടെ. സപ്പോസിങ് ഹൈദരാബാദ് പോവാണെങ്കിൽ ബാപ്പ ആ സ്ഥലത്തുള്ള ഓരോരുത്തരെയും ബാപ്പ വിളിക്കും, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, ഇതൊക്കെ ബാപ്പ ചെയ്യും. ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കാണാറുള്ളതാണ്. ഞാൻ ശരിക്കും അത്ഭുതമായിരിക്കും, കാരണം എത്ര ബിസി ആണെങ്കിലും, ഇപ്പൊ എറണാകുളത്ത് പോവാണെങ്കിൽ അവിടെ ബാപ്പാക്കായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അതിനോ അവരൊക്കെ സിനിമയിലുള്ള ആൾക്കാരാണെന്ന് പോലും ഉണ്ടാവില്ല. അവർ ആരാണെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നേരെ ആ ടെലിഫോൺ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അവരെയൊക്കെ ഫോണിൽ വിളിക്കും. ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് ശരിക്കും അതിന് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ബാപ്പാടെ സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സിന്റെ മക്കളെ, ബ്രദേഴ്സിന്റെ മക്കളെയൊക്കെ ശരിക്കും ബാപ്പ കുറെ സ്നേഹിച്ചിട്ടുണ്ട്. ആൻഡ് ആ സ്നേഹം അവര് ഇന്നും ഞങ്ങൾ എടുത്ത് കാണിക്കാറുണ്ട്. ബാപ്പ എന്ന വ്യക്തിയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊരു പാഠപുസ്തകം പോലെയാണ്.
1: എടാ കോമാളി കരയാൻ പാടില്ല, ചത്താലും കരയാൻ പാടില്ല. കോമാളി കരഞ്ഞാൽ ആളുകൾ ചിരിക്കും, ചിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞോ, അല്ലാണ്ട് കരയരുത്. കോമാളിയുടെ കണ്ണീര് മനസ്സിലിരുന്നാ മതി. ചിരിക്കണം, ചിരിപ്പിക്കണം, നെഞ്ചിന് തീപിടിച്ചാലും ചിരിക്കണം. ചിരിക്കടാ, ചിരിയടാ മോനെ, ചിരി.
2: സിനിമാ കൊട്ടകകളിൽ തിങ്ങിനിറഞ്ഞ പ്രേക്ഷകരെ തന്റെ അനായാസവും ലളിതവുമായ ഭാവപ്രകടനങ്ങളിലൂടെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്തു ബഹദൂർ. തന്നെ തേടിയെത്തിയ ഓരോ കഥാപാത്രങ്ങളെയും അവിസ്മരണീയമാക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്നും ബഹദൂർ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനായി നിലകൊള്ളുന്നത്. സസ്നേഹത്തിൽ നടൻ ബഹദൂറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ റുഖിയ വിജയകുമാർ. കണ്ണം കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിച്ചത്
3: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഒതുങ്ങുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
2: മഴയെത്തും അലക്കി ഉണക്കാം,
1: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
2: ശുദ്ധജലം കുടിക്കാം.
1: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
8: ആകാശവാണി 103.6 Real FM.

0: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡൻഡായി കേന്ദ്ര ഗവൺമെന്റിന് 2,86,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623-ാമത് യോഗത്തിലാണ് തീരുമാനം. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും പാർസൽ വിതരണ കരാറിൽ ഒപ്പുവച്ചു. രാജ്യത്തുടനീളം കാര്യക്ഷമവും വിശ്വസനീയവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാഴ്സൽ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേരെ നിയമിച്ച ഉത്തരവിറക്കി ടി ശ്രീകുമാറാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി രാവിലെ കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് DCC ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കത്തിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റോഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ MyGE ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ IDയുമായി വരൂ.
1: MyGE യിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: ഓർമ്മകളുടെ സംഗീതം.
4: ഇന്ന് ഈ പരിപാടിയിൽ കമുകര പുരുഷോത്തമന്റെ സംഗീത ജീവിതം, ഗാനങ്ങൾ.

0: കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന ഗ്രാമത്തിലാണ് കമുകറത്തറവാട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആദ്യകാല കുടുംബക്ഷേത്രമായ ആദികേശവ ക്ഷേത്രവുമായി ഈ തറവാട്ടുകാർക്ക് ഹൃദയബന്ധം തന്നെയുണ്ട്. സി വി രാമൻപിള്ളയുടെ ചരിത്ര ആഖ്യായികകളിൽ പരാമർശിക്കപ്പെടുന്ന മാങ്കോയിക്കൽ തറവാടിന്റെ പിന്മുറക്കാരാണ് കമുകര കുടുംബം എന്ന് കരുതുന്നവരുമുണ്ട്. തമിഴും മലയാളവും ഒരുപോലെ പേശുന്ന, നെല്ലും പനയും ഒരുപോലെ വിളയുന്ന തിരുവട്ടാർ ഗ്രാമം മലയാള ചലച്ചിത്ര സംഗീതത്തിനായി അമൂല്യമായതൊന്ന് കരുതിവച്ചിരുന്നു. കമുകര കുടുംബത്തിൽ നിന്നുള്ള പുരുഷോത്തമനായിരുന്നു അത്.
1: ഉള്ളു കുളിര വയറ് നിറയെ ഉണ്ട് കഴിക്കാല്, ഓ ഉണ്ട് കഴിക്കാല്.

ഒരു കാലഘട്ടത്തിൽ കമുകറ എന്ന തറവാട്ടു പേര് പലവട്ടം വെള്ളിത്തിരയിൽ മിന്നിമാഞ്ഞു. അവിസ്മരണീയമായ ഒട്ടേറെ ഗാനങ്ങൾക്ക് തൊട്ടു മുൻപിലായി പലവട്ടം ആ പേര് റേഡിയോയിൽ മുഴങ്ങി.

ഇപ്പോഴും ചില ഗാനങ്ങളിലൂടെ ആ ശബ്ദത്തിന്റെയും ആലാപനത്തിന്റെയും സവിശേഷത നാം തിരിച്ചറിയുന്നു. പാടാനുള്ളത് പാടിത്തീർത്ത് ചരിത്രത്തിലിടം കണ്ടെത്തിയ ആ ഗായകന്റെ സംഭാവനകൾ വിലയിരുത്തുകയാണ് ഇവിടെ.

0: സംഗീതം നിറഞ്ഞു നിന്ന കമുകര തറവാട്ടിൽ നിന്ന് ചലച്ചിത്ര പിന്നണി രംഗത്തെത്തിയ കഥ ഒരിക്കൽ കമുകര തന്നെ പറയുകയുണ്ടായി.
1: അതെ, അതിനെപ്പറ്റി ഞാൻ പറയായിരുന്നു. ISSLC പഠിച്ചതോടുകൂടി ഞാൻ സംഗീതത്തിൽ ഒരു ക്ലാസിക്കൽ കച്ചേരി ചെയ്യുന്നതിനുള്ള ഏകദേശം ഒരു ഒരു പ്രാവീണ്യം നേടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴ് ഞാൻ തിരുവിതാംകൂറിൽ നിന്ന് തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ വകയായി ഒരു റേഡിയോ നിലയുണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. പ്രോഗ്രാംസ് പറഞ്ഞാൽ ക്ലാസിക്കൽ പ്രോഗ്രാംസ്, പിന്നെ ചിലപ്പോൾ ഈ കവിതകൾ സംഗീതാവിഷ്കരിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നു. പിന്നീട് ക്രമേണ ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറി.
0: ആകാശവാണിയും മെറിലാൻഡ് സ്റ്റുഡിയോയും ചലച്ചിത്ര രംഗത്തേക്കുള്ള രംഗപ്രവേശത്തിന് നിമിത്തങ്ങളായി.
1: ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ആർട്ടിസ്റ്റായി ഞാൻ, ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ കാഷ്വൽ ആർട്ടിസ്റ്റ്. അപ്പം ഓൾ ഇന്ത്യ റേഡിയോയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു തിരുനയനാർ കൊച്ചി മാധവൻ നായർ. അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന മെറിലാൻഡ് സ്റ്റുഡിയോയിലെ ആദ്യകാല ചിത്രങ്ങളിലെല്ലാം സംഗീത രചന നിർവഹിച്ചിരുന്ന അദ്ദേഹമാണ്. അങ്ങനെ മെറിലാൻഡ് സ്റ്റുഡിയോയിലെ ഉടമസ്ഥൻ ശ്രീ സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമായ പൊൻകതിർ എന്ന ചിത്രം തുടങ്ങിയപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു നാല് വരി കവിതാ ശകലം ചൊല്ലേണ്ട ആവശ്യം വന്നു. ബാക്കി പാട്ടുകളിലെ അത് മദ്രാസിൽ പോയി എടുത്തിരുന്നു. ഈ നാല് വരി ഒടുവിൽ ആ ചിത്രം തീരുന്ന അവസരത്തിൽ ചേർക്കുന്നതിന് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ ആരുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ മാധവൻ നേരാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്.

ചുന്നിത മന്ദിരമതിൽ പൊൻകതിർ പീശുന്നിത പൊൻകതിർ. ആ ശബ്ദം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ മെരിലാൻ സ്റ്റുഡിയോയിലെ എല്ലാ പടങ്ങളിലും പ്രധാന ഗായകനായി ഞാൻ മാറി. അങ്ങനെ എൻ്റെ സിനിമയിലേക്കുള്ള വരവ് തികച്ചും ആകസ്മികമാണ്, വളർച്ചയും ആകസ്മികമാണ്, എല്ലാം ദൈവാധീനം. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് ശ്രീ തിരുനേനാർ കുറിച്ചി മാധവൻ നായർ, ശ്രീ സുബ്രഹ്മണ്യം, ശ്രീ ഭദ്രലക്ഷ്മണൻ.

ആറും എട്ടും സിനിമകൾ മാത്രം പുറത്തിറങ്ങുന്ന ആ കാലഘട്ടത്തിൽ തൊട്ടടുത്ത വർഷം 1954 തന്നെ കമുകറ അടുത്ത പടത്തിൽ പാടുന്നു. ചിത്രം അവകാശി. തിരുനയനാർ കുറിച്ചിയുടെ വരികൾ, ബ്രദർ ലക്ഷ്മണന്റെ സംഗീതം. അവകാശികളിൽ ലളിതയും ഒത്തുപാടിയ ഈ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.

0: അന്യഭാഷാ സ്വാധീനത്തിൽ നിന്ന് മലയാള സിനിമാ ഗാനങ്ങൾ സ്വതന്ത്രമായൊരു വ്യക്തിത്വത്തിലേക്ക് പതിയെ രൂപപ്പെട്ടു വരികയായിരുന്നു.
1: ഞാൻ പാടി തുടങ്ങിയ കാലത്ത് എല്ലാ ഗാനങ്ങളും ഹിന്ദി ട്യൂണുകളെയോ തമിഴ് സിനിമയിലെ ട്യൂണുകളെയോ അനുകരിച്ചാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അതിന് ഏകദേശം ഒരു മാറ്റം വന്നിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വന്നു കയറിയത്.

1955 കമുകരയെ ഇന്നറിയുന്ന കമുകരയാക്കിയ ഹരിശ്ചന്ദ്ര റിലീസാവുന്നു. ഏറ്റവും പുതിയ തലമുറയെപ്പോലും എളുപ്പത്തിൽ ആകൃഷ്ടരാക്കുന്ന തത്വചിന്താപരമായ ഈ ഗാനം കമുകരയുടെ ആലാപന സവിശേഷത എന്തെന്ന് വ്യക്തമാക്കിത്തരുന്നു.

തുടർന്ന് കാലം മാറുന്നു. CID, മന്ത്രവാദി, പാടാത്ത പൈങ്കിളി, ജയിൽ പുള്ളി എന്നീ ചിത്രങ്ങൾ

1957 പുറത്തിറങ്ങിയ ജയിൽ പുള്ളി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഒരു യുഗ്മഗാനത്തിന്റെ പേരിലായിരിക്കാം. ഒപ്പം പാടിയത് ശാന്താ പി നായർ.

0: 1959 ആന വളർത്തിയ വാനമ്പാടി, 60 പൂത്താലി. 1953 സിനിമയിലെത്തിയ കമുകരയ്ക്ക് 8 വർഷത്തോളം തിരുനയനാർ കുറിച്ചി ബ്രദർ ലക്ഷ്മണൻ ടീമിന്റെ കൂടെ മാത്രമേ പാടാനൊത്തുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. 1961 ക്രിസ്മസ് രാത്രി എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതിയ വരികൾ പാടേണ്ടി വന്നപ്പോഴും സംഗീത സംവിധായകൻ ബ്രദർ ലക്ഷ്മണൻ തന്നെ.
1: എനിക്ക് സംഗീത സംവിധായകരുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നതും ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മ നിൽക്കുന്നതും എൻ്റെ ഗുരുവായ ശ്രീ ബ്രദർ ലക്ഷ്മണനാണ്.
0: കമുകര പുരുഷോത്തമൻ.
1: കാരണം വളരെ ഒരു അന്തർമുഖനായിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു ബ്രദർ ലക്ഷ്മണൻ. മിക്കവാറും മേരിലാൻഡിലുള്ള എല്ലാ ചിത്രങ്ങളും, ആദ്യത്തെ 25 ചിത്രങ്ങൾ അദ്ദേഹമാണ് സംഗീത സംവിധാനം നൽകിയിട്ടുള്ളത്. ശ്രദ്ധേയമായ പല ഗാനങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആത്മവിദ്യാലയം, ഈശ്വരചിന്ത, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. മൂത്ത സഹോദരന്റെ വാത്സല്യവും അനുഗ്രഹവും എന്ന് ചൊരിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു.

1961 ഭക്തകുചേലയിൽ തിരുനയനാർ കുറിച്ചി ബ്രദർ ലക്ഷ്മണൻ കൂട്ടുകെട്ടിൽ വീണ്ടും. എന്നാൽ കമുകറയുടെ ആ വർഷത്തെ ഹിറ്റ് ഗാനം മറ്റൊരു കൂട്ടുകെട്ടിലായിരുന്നു.

0: ബ്രദർ ലക്ഷ്മണന്റെ മാത്രം ഗായകനായി അറിയപ്പെട്ടിരുന്ന കമുകറ രണ്ടാമതൊരു സംഗീത സംവിധായകന് വേണ്ടി പാടിയ ആദ്യ ഗാനം തന്നെ വൻ വിജയം നേടി. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും കമുകറ നൽകുന്നത് ദക്ഷിണാമൂർത്തിക്ക്.
1: ദക്ഷിണാമൂർത്തി സ്വാമി ശാസ്ത്രീയ സംഗീതത്തിന് അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഗാനങ്ങളും പാടിയിട്ടുള്ള ഗാനങ്ങളും ഭാവരസ സമ്പൂർണമാണ്.

ജ്ഞാനസുന്ദരിയുടെ വിജയത്തിന് ശേഷം പല സംഗീത സംവിധായകർക്കും കമുകറ സ്വീകാര്യനായി മാറി. പി ഭാസ്കരൻ എഴുതി, എം ബി ശ്രീനിവാസൻ സംഗീതം പകർന്ന സ്നേഹദീപത്തിലെ യുഗ്മഗാനം

ശ്രീരാമ പട്ടാഭിഷേകം, കാട്ടുമൈന എന്നീ ചിത്രങ്ങളിൽ ബ്രദർ ലക്ഷ്മണന്റെ കൂടെയും ചിലമ്പൊലി, സുശീല എന്നീ ചിത്രങ്ങളിൽ ദക്ഷിണാമൂർത്തിയുടെ കൂടെയും സഹകരിച്ച കമുകറ 1964 കറുത്ത കൈ എന്ന ചിത്രത്തിലൂടെ, ആ ചിത്രത്തിലെ പ്രശസ്തമായ ഖവാലിയിലൂടെ ബാബുരാജിന്റെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളായി മാറുന്നു.

0: ഏകാന്തതയുടെ അപാര തീരത്തെത്തിയ കഥ കമുകര അനുസ്മരിച്ചത് ഇങ്ങനെ.
1: ഏകാന്തതയുടെ അപാര തീരം ഞാൻ ഭാർഗവി നിലയത്തിന് വേണ്ടി പാടിയത് ചില വർഷങ്ങൾക്ക് മുമ്പാണ്. അത് റെക്കോർഡ് ചെയ്തത് അന്നത്തെ പ്രസിദ്ധ റെക്കോർഡിസ്റ്റായ രംഗസ്വാമിയായിരുന്നു. ഈ രംഗസ്വാമിയായിരുന്നു ആത്മവിദ്യാലയവും റെക്കോർഡ് ചെയ്തത്. ആ ഗാനം റെക്കോർഡ് ചെയ്യുമ്പം ആ ചിത്രത്തിൻ്റെ കഥാകൃത്തായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ ഉണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് തീർന്നു. ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ആ സിറ്റുവേഷൻ അതിൻ്റെ ഐഡിയ എല്ലാം എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിരുന്നു. ആദ്യം ആ വരികൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇത് ഞാൻ എങ്ങനെ പാടും. ഏകാന്തതയുടെ അപാര തീരം, പിന്നിൽ താണ്ടിയ വഴിയ ദൂരം, മുന്നിൽ അജ്ഞാത മരണകുടീരം, ഇതൊക്കെ ഈ ഗദ്യകവിത പോലെ എഴുതി. എനിക്ക് തോന്നി ഇതെങ്ങനെ പാട്ടായിട്ട് പാടുന്നു. അപ്പോൾ ബാബുരാജ് എന്നോട് പറഞ്ഞു പുരുഷോത്തം ഉണ്ടായില്ല, ഞാനെല്ലാം ശരിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഒടുവിൽ അതിനെ സംഗീതാത്മകമായി എൻ്റെ കയ്യിൽ തന്നപ്പോൾ മനോഹരമായ ഒരു ഗാനം മലയാള സിനിമയ്ക്ക് കിട്ടി. ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അസദുൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്നെ എൻ്റെ തോളിൽ തട്ടി സന്തോഷിച്ച് ആശംസിച്ച് അനുഗ്രഹിച്ചു. എടോ താൻ നന്നായിട്ട് പാടിയല്ലോ എന്ന് പറഞ്ഞു.

അതേ വർഷം ആർ കെ ശേഖറിന്റെ ആദ്യ ചിത്രമായ പഴശ്ശിരാജയിൽ പി സുശീലയോടൊപ്പവും എം ബി ശ്രീനിവാസിന്റെ സംഗീത സംവിധാനത്തിൽ അൾത്താരയിൽ എസ് ജാനകി, എൽ ആർ ഈശ്വരി എന്നിവരോടൊപ്പവും കമുകര പാടി.

0: കമുകറ ചലച്ചിത്ര രംഗത്തെത്തി 13 വർഷത്തിനു ശേഷമാണ് ദേവരാജന്റെ സംഗീത സംവിധാനത്തിൽ ഒരു ചിത്രത്തിൽ പാടുന്നത്. ചിത്രം കളിയോടം.
1: ശ്രീ ദേവരാജൻ മലയാള തനിമയുള്ള ഗാനങ്ങൾ സൃഷ്ടിച്ച ഒരു സംവിധായകനാണ് അദ്ദേഹം. ഒരിക്കലും മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തെ മറക്കാനൊക്കില്ല.

1968 വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ ദേശഭക്തിയും വിപ്ലവ വീര്യവും തുള്ളിത്തുളുമ്പുന്ന ഗാനങ്ങൾ.

ദക്ഷിണാമൂർത്തിയുടെ ഗാനസംവിധാനത്തിൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ സംഘഗാനം പിന്നീട് കലാനിലയം നാടക ട്രൂപ്പിന്റെ അവതരണ ഗാനമായി.

ഭാർഗവീ നിലയത്തിനു ശേഷം തങ്കക്കുടം, മായാവി, സർപ്പക്കാട്, പെൺമക്കൾ, കാട്ടുമല്ലിക, കറുത്ത രാത്രികൾ, തറവാട്ടമ്മ എന്നീ ചിത്രങ്ങൾക്കു വേണ്ടി ബാബുരാജിനൊപ്പം സഹകരിച്ചു. ഇവയിൽ തറവാട്ടമ്മയിലെ ഗാനമാണ് ആസ്വാദകരുടെ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റിയത്.

ഈശ്വര ചിന്തയും വിഷാദവും പ്രണയവും തത്വചിന്തയും വിരഹവും ആത്മഗൗരവവും ദേശഭക്തിയും മാറി മാറി ആവിഷ്കരിച്ച ആ ശബ്ദസൗകുമാര്യം തമാശപ്പാട്ടുകളിലും തിളങ്ങി.

85 പുറത്തിറങ്ങിയ ആരോരും അറിയാതെ എന്ന ചിത്രത്തിൽ ആൻഡോയുടെ കൂടെ പാടിയ ഗാനവും ആലാപനത്തിന്റെ പ്രസാദ മാധുര്യമാണ്.

0: സംഗീത ചരിത്രത്തിന്റെ ഒരു കാലഘട്ടം കമുകരയോടൊപ്പം പങ്കിട്ട ഗായകൻ ഉദയഭാനു.
1: കമുകര പുരുഷോത്തമന്റെ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് വളരെ വളരെ കാലത്തെ ഒരു ബന്ധമാണ്. എങ്കിലും ഞാൻ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു ട്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം, അതായത് പഴയ ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്, അതിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്നു, ഒരു പ്രധാനപ്പെട്ട അംഗവുമായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു 15 വർഷം മുമ്പാണ് അദ്ദേഹം ഞാനുമായിട്ട് വളരെ അടുത്തത്. കാരണം നമ്മൾ ഈ പരിപാടിക്ക് പോകുമ്പോഴെല്ലാം ഒരേ മുറിയിൽ താമസിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഗാനങ്ങൾ, അദ്ദേഹം പാടിയ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാനമാണ് ഈ ആത്മവിദ്യാലയം എന്ന ഗാനം. പിന്നെ അദ്ദേഹം സ്വതവേ ഭക്തിഗാനങ്ങൾ പാടുന്നതിലാണ് ഒരു പ്രശസ്തൻ എന്നാണ് പറയാറുള്ളത്, അദ്ദേഹത്തിൻ്റെ ഈശ്വര ചിന്ത. അതല്ലാതെ ഒരുപാട് നല്ല റൊമാൻറ്റിക് സോങ്സും അദ്ദേഹം പാടിയിട്ടുണ്ട്.

ഈ സിനിമയുടെ ഒരു പേര് ഗ്ലാമർ കിടക്കുന്നതുകൊണ്ട് പലരും എന്നെ സിനിമാ പാട്ടുകാരനായിട്ട് മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ തുടങ്ങിയത് ഒരു ക്ലാസിക്കൽ ഗായകനായിട്ടാണ്. ആ ഗായകൻ എന്ന നിലയിൽ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു ക്ലാസിക്കൽ ഗായകനായിട്ടാണ്. കാരണം ഒരു സിനിമാ പാട്ട് പാടുന്നതിൽ കിട്ടുന്ന സംതൃപ്തിയോ സമ്പൂർണതയോ അല്ല ഒരു ക്ലാസിക്കൽ കച്ചേരി നടത്തുമ്പോൾ ചെയ്യുന്നത്.

പൊൻകതിർ എന്ന ചിത്രത്തിലെ ശ്ലോകത്തിൽ തുടങ്ങി എണ്ണമറ്റ ഗാനങ്ങളിലൂടെ ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ കമുകറ സമ്പന്നമായൊരു ഗാന സംസ്കൃതിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ഗായകശ്രേഷ്ഠനാണ്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
4: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प.
5: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको.
4: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
3: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
6: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെയാണ് വർദ്ധിച്ചത്. 10 ദിവസത്തിനകം 3rd time ഇന്ധനവില വർദ്ധിച്ചത്. US സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിന സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ റൂബിയോയെ കൊൽക്കത്തയിലെ എയർപോർട്ടിൽ സ്വീകരിച്ചു. കോംഗോയിൽ പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗം ആഗോളതലത്തിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും എന്നാൽ ഇതുവരെ പകർച്ചവ്യാധിയായി കണക്കാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എബോളയ്ക്കെതിരെ പുതിയ വാക്സിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് ഗവൺമെന്റ്. നേരത്തെ May 27 അവധി നിശ്ചയിച്ചിരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് പൂനെയിൽ അറസ്റ്റിലായത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുത തടസ്സമുണ്ടായിരിക്കുമെന്ന് KCB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. കോഴിക്കോട് കൊടിയത്തൂരിൽ ഇന്നലെ ഉച്ചയ്ക്ക് വിദ്യാർത്ഥിക്ക് കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. ജനവാസ മേഖലയിൽ പകൽ സമയത്തുണ്ടായ വന്യജീവി ആക്രമണം പ്രദേശത്ത് ആശങ്ക പരത്തിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 11
7: മികവാർന്ന കാഴ്ച ഒരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയർ ആകും.
7: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പലപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.

ഓർമ്മകളുടെ സംഗീതം എന്ന പരമ്പരയിൽ നിങ്ങൾ കേട്ടത് കമുകര പുരുഷോത്തമന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം. നിർവഹണം കെ.വി. ശരത്ചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്കർ മേളയിൽ അല്പസമയത്തിനകം 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്കർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചു.

ർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്തുകൾ വിതരണം ചെയ്യും. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമി കണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കാൻ ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കാനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കാനും അവർ ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എം പി തുടങ്ങിയവരെ കാണുന്ന മുഖ്യമന്ത്രി രാത്രി കൊച്ചിയിൽ തിരിച്ചെത്തും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 നിയമിച്ച് ഉത്തരവിറക്കി. ടി ശ്രീകുമാറാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. സി ജി കടക്കലിനെ പ്രസ് സെക്രട്ടറിയായും റോയ് മാത്യുവിനെ മീഡിയ സെക്രട്ടറിയായും നിയമിച്ചു. തിലകൻ, കെ പി കെ, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗത്തിൽ അധ്യക്ഷൻ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. ക്രമസമാധാനം, ലഹരി വ്യാപനം, ഗുണ്ടാവിളയാട്ടം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെ യോഗം ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലെത്തിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത മന്ത്രിസഭായോഗത്തിൽ സ്ത്രീകളുടെ സൌജന്യയാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമരൂപം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സൌജന്യയാത്ര തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സഹായകരമാകുമെന്നും സി പി ജോൺ അഭിപ്രായപ്പെട്ടു. പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം എന്നിവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നും മൂന്നും കോർത്തിണക്കിയായിരിക്കും നയങ്ങൾ ആവിഷ്കരിക്കുകയെന്നും സി പി ജോൺ പറഞ്ഞു. കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 രൂപയും ഓർഡിനറി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യയാത്ര അനുവദിച്ചാൽ 112 രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എറണാകുളം പര്യത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കലക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടിയുണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ എം ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് അല്പസമയത്തിനകം റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് ഡി സി സി ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. യു എസ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ യു എസ് അംബാസിഡർ സെർജിയോ ഗോർ അദ്ദേഹത്തെ കൊൽക്കത്തയിലെ എയർപോർട്ടിൽ സ്വീകരിച്ചു. റൂബിയോയുടെ പ്രഥമ ഇന്ത്യൻ സന്ദർശനമാണിത്. രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 വരെയാണ് വർദ്ധിപ്പിച്ചത്. 10 മൂന്നാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 87 വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസലിന് 91 വർദ്ധിച്ച് 92.49 രൂപയായി.
രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിര

0: മാത്രമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡൻഡായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623-ാമത് യോഗത്തിലാണ് തീരുമാനം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാരയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും പാഴ്സൽ വിതരണ കരാറിൽ ഒപ്പുവച്ചു. രാജ്യത്തുടനീളം കാര്യക്ഷമവും വിശ്വസനീയവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാഴ്സൽ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം അറിയിച്ചു. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജ്യൻ പോസ്റ്റ്മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് W നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. ഇവർ ബന്ധമില്ലാത്ത ഒരാളെ റേഷൻ കാർഡിൽ സഹോദരനായി ഉൾപ്പെടുത്തി വ്യാജരേഖകൾ തയ്യാറാക്കാൻ 1-ാം പ്രതിയെ സഹായിച്ചതായി പോലീസ് കണ്ടെത്തി. ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിക്ക് തെറ്റായ വിവരങ്ങൾ മായ സമർപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കത്തിൽ പറയുന്നു. കേസിൽ കൃത്യമായ അന്വേഷണം ഉറപ്പാക്കുമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അടിയന്തര നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KCB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പതിപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി 4 വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചിട്ടുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലെത്തി. 14,580 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: പത്ത് മണി കഴിഞ്ഞ് 25 മിനിറ്റും

ഇനി രണ്ടാം ഭാവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ജയചന്ദ്രനും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ.

0: റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: വിപണിയിൽ സ്വർണം ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 14,580 രൂപയും പവന് 116,640 രൂപയുമായി. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ കാലത്ത് 10:30 കേൾക്കാം.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: പ്രിയഗീതം.
1: പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങാം. ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ പറയാം: 2366174 2366176 STD കോഡ് 0495. പ്രിയഗീതത്തിലെ ആദ്യ ഗാനം കിലുകിലുക്കം എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്. ONV യുടെ വരികളാണ്. സംഗീതം നൽകിയത് ജോൺസൺ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ബേപ്പൂരിൽ നിന്ന് നിമിഷയുടെ ഇഷ്ടഗാനമാണിനി. ജാലകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV കുറുപ്പിന്റെ വരികൾ, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ,
1: കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പ്രിയ ഗീതം.
5: പൂവച്ചൽ ഖാദറും രഘുകുമാറും ഒരുക്കി തളവട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് കല്ലായിൽ നിന്ന് പ്രമീള ചന്ദ്രൻ.

0: പ്രിയ ഗീതം.
1: ഇനി ചക്കുംകടവിൽ നിന്ന് കവിതാ സുനിലിൻ്റെ ഇഷ്ടഗാനം. ബെൻ ജോൺസൺ എന്ന ചിത്രത്തിൽ നിന്നാണ് യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഇന്നല്ലോ പുത്തിരുനാൾ, മകം പിറന്നൊരു മങ്കൈക്ക്.
3: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. നന്ദിനി ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. യേശുദാസും ചിത്രയും പാടിയത്. ചാലപ്പുറത്ത് നിന്ന് ധൻവിക, മാളവിക ഇവരുടെ ഇഷ്ടഗാനം.

ഇണ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കൃഷ്ണചന്ദ്രൻ പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് പന്തീരാങ്കാവിൽ നിന്ന് ശാന്ത.

FM പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. KSRTCക്ക് സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി CP ജോൺ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലെത്തിക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാം തയ്യാറെടുപ്പ് യോഗം ചേർന്നു. വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചുകിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം. തമിഴ്നാട്ടിൽ രേഖകളില്ലാതെ താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികളെ തിരുപ്പൂർ കോടതി 2 വർഷം തടവിന് ശിക്ഷിച്ചു. തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്ത് ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയാണ് ശിക്ഷിച്ചത്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 8 പേർ മരിച്ചു. 38 തൊഴിലാളികൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. തൃശൂർ വിയ്യൂരിൽ ജനവാസ കേന്ദ്രത്തിൽ പരിഭ്രാന്തി പരത്തിയ ആനയെ തളച്ചു. കൊല്ലത്തുനിന്ന് എത്തിച്ച ആനയാണ് ജനവാസ മേഖലയിൽ വിരണ്ടോടിയത്. സ്വർണ്ണവില പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലെത്തി. 14,580 രൂപയാണ് ഗ്രാമിന്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഇനി കാഴ്ച ക്ലിയറാകും.
0: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി 9400224440 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ ഇപ്പോൾ മുതൽ. ആദ്യ ഗാനം ലവ് ലാൻഡ് എന്ന ചിത്രത്തിൽ റിമി ടോമി പാടിയതാണ്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനം. ചിത്രം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. കേൾക്കാനായി കാത്തിരിക്കുന്നു വട്ടോളിയിൽ നിന്ന് ആത്മജ്, ആരാധ്യ, തേജ്, ഇഷാൻ എന്നിവർ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി.
2: കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരവും യു കെയിലെ നോർവിച്ച് സിറ്റി ഓഫ് ലിറ്ററേച്ചറും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ റീഡിംഗ് ചാലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മിഷൻ എന്ന പരിപാടി ഇന്ന് വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ മേയറുടെ അധ്യക്ഷതയിൽ നടക്കും. വായന പ്രോത്സാഹിപ്പിക്കുന്നതിനും അറിവ് പങ്കുവയ്ക്കുന്നതിനുമായി പൊതുജനങ്ങൾ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുമായി പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു.
3: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ചക്കരമുത്ത് ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജയചന്ദ്രൻ. കേൾക്കാനായി കാത്തിരിക്കുന്നു കണ്ടംകുളങ്ങരയിൽ നിന്ന് ശരണ്യ ജോബീഷ്.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
1: വയനാട് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആയുർ ആരോഗ്യ സൗഖ്യം പദ്ധതിയിലേക്ക് താൽക്കാലിക ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരുടെ നിയമനം നടത്തുന്നു. ഡോക്ടർ തസ്തികയിലേക്ക് MBBS, TCMC രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് BSc, GNM, KNMC രജിസ്ട്രേഷനും ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് BPharm അല്ലെങ്കിൽ DPharm, കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ അസൽ എന്നിവ സഹിതം May 25 രാവിലെ 10 മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0939624427290.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

ചെങ്കോൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്ന താമരശ്ശേരിയിൽ നിന്ന് അനൂപ്, അൻസാർ, രജീഷ്, സുമേഷ്, ദിനേശൻ, വിശ്വൻ എന്നിവർ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
3: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
2: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
3: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
0: സംസ്കൃതം തടയില്ലാതെ വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന സംസ്കൃതം തപാലിലൂടെ പഠന പരിപാടിക്ക് ജൂണിൽ തുടക്കമാകും. സംസ്കൃത പഠനത്തിൽ മാത്രം പ്രത്യേക വൈദഗ്ധ്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ള സംസ്കൃത ഭാരതി വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം ആണ് ഈ പഠന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. താല്പര്യമുള്ളവർക്ക് കേരള .samskrithibharathi.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. കേൾക്കാനായി കാത്തിരിക്കുന്നു ചേളന്നൂരിൽ നിന്ന് വൈഷ്ണവി.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: കാലചക്രം എന്ന ചിത്രത്തിൽ കൈതപ്പത്തിന്റെ വരികൾക്ക് സോനു ശിശുപാൽ സംഗീതം നൽകി എം ജെ ശ്രീകുമാർ പാടിയ ഗാനമാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നു, നല്ലിടത്തുള്ള അച്ഛനും അമ്മയ്ക്കും ഏട്ടനും വേണ്ടി പാലക്കാട് നിന്ന് കൃഷ്ണപ്രിയ, പ്രതീക്ഷ, ടിൻഡുദാസ് എന്നിവർ

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം, സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മലപ്പുറം തിരൂരിൽ നിന്ന് ദേവജിത്ത്, ദേവനന്ദന, അർച്ചന, ജീത്തു എന്നിവർ.

0: കടം വാങ്ങിവ.
1: രണ്ടായിരത്തി 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപ്പര്യമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർ ഈ മാസം 26-നകം അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9495999704.
8: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: ചിത്രം 1983, പാടിയത് ജയചന്ദ്രനും വാണി ജയറാമും, രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ. കേൾക്കാനായി കാത്തിരിക്കുന്നു കാഞ്ഞങ്ങാട് നിന്ന് ഗോവിന്ദൻ പുതുമന.

0: മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ചിത്രം പൊന്മുടി, പാടിയത് എസ് ജാനകി, രചന ബാലു കിരിയത്ത്, സംഗീതം ജിതിൻ ശ്യാം. കേൾക്കാനായി കാത്തിരിക്കുന്നു സി എച്ച് കൃഷ്ണൻ, നന്ദന കൃഷ്ണൻ കോട്ടൂരിൽ നിന്നും.

0: മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ചിത്രം പൊന്മുടി, പാടിയത് എസ് ജാനകി, രചന ബാലു കിരിയത്ത്, സംഗീതം ജിതിൻ ശ്യാം. കേൾക്കാനായി കാത്തിരിക്കുന്നു സി എച്ച് കൃഷ്ണൻ, നന്ദന കൃഷ്ണൻ കോട്ടൂരിൽ നിന്നും.

കടലമ്മ എന്ന ചിത്രത്തെ എം രാജ പാടിയ ഗാനം, വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു കക്കോടിയിൽ നിന്ന് നിർമ്മല, രാധ, വനജ എന്നിവർ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ക്ലാസ് പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: ആകാശവാണി 103.6 റിയൽ എഫ് എം.

FM പ്രധാന വാർത്തകൾ. 19th റോസ്കർ മേളയ്ക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും 51,000+ വിദ്യാർത്ഥികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന ഉത്തരവുകൾ കൈമാറി. തുടർന്ന് പ്രധാനമന്ത്രി ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്തു. പാലക്കാട്ട് റോസ്ഗർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ്. കേന്ദ്രമന്ത്രി

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭായോഗത്തിൽ അന്തിമ രൂപം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധനയും ചെയ്തു. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലാണ് റോസ്കർ മേള സംഘടിപ്പിച്ചത്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്ക് സംസ്ഥാനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉത്തരവ് കൈമാറി. പാലക്കാട്ടെ റോസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേരടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് നൽകി. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്യോഗാർത്ഥികളെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിവെച്ച റോസ്കർ മേളകൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞു. യുവജനങ്ങൾ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിന് വിനിയോഗിക്കാനും വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കാനും സുരേഷ് ഗോപി ആഹ്വാനം ചെയ്തു. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമി കണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623-ാമത് യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർമാരുടെ 76-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ആന്ധ്രാപ്രദേശിലെ കസ്റ്റംസ് പരോക്ഷ നികുതി ദേശീയ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച കേന്ദ്രമന്ത്രി പ്രത്യേക വാഹനത്തിൽ പാസിംഗ് ഔട്ട് പരേഡും വീക്ഷിച്ചു. രാജ്യത്തിന്റെ വികസനവും യുവാക്കളുടെ ക്ഷേമവും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ആവിഷ്കരിച്ചതായി പങ്കജ് ചൌധരി പറഞ്ഞു. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചു കിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം. പെട്രോളിയം കമ്പനികൾ രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെ കൂടി. 10 ദിവസത്തിനകം 3-ാം തവണയാണ് ഇന്ധനവില കൂടുന്നത്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്ന് വരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും പാഴ്സൽ വിതരണ കരാറിൽ ഒപ്പുവെച്ചു. രാജ്യത്തുടനീളം കാര്യക്ഷമവും വിശ്വസനീയവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാഴ്സൽ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗത്തിൽ അധ്യക്ഷൻ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. ക്രമസമാധാനം, ലഹരി വ്യാപനം, ഗുണ്ടാ വിളയാട്ടം തുടങ്ങി വിഷയങ്ങളുൾപ്പെടെ യോഗം ചർച്ച ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി VD സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി MP തുടങ്ങിയവരെ കാണുന്ന മുഖ്യമന്ത്രി രാത്രി കൊച്ചിയിൽ തിരിച്ചെത്തും. അടുത്ത മന്ത്രിസഭായോഗത്തിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമ രൂപം നൽകുമെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. സൌജന്യ യാത്ര തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സഹായകമാകുമെന്നും CP ജോൺ അഭിപ്രായപ്പെട്ടു. KSRTCയെ സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകി പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം,

0: തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈദ്യുതി പാർലമെന്ററി കാര്യമന്ത്രിയായി ചുമതലയേറ്റ സണ്ണി ജോസഫിന് കണ്ണൂർ DCC ഓഫീസിൽ സ്വീകരണം നൽകി മന്ത്രിയെ നേതാക്കൾ ഷാൾ അണിയിച്ചു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോഴിക്കോട്ടെത്തിയ ടി സിദ്ദിഖിന് DCCയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. DCC ഓഡിറ്റോറിയത്തിലെ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ മാരങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലത്തെത്തിയാണ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ജനങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻതോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ്സ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2 കൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ 2 കൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പട്ടികവർഗ വികസന വകുപ്പ്, വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറോടൊപ്പം ഉന്നതി സന്ദർശനത്തിനുണ്ടായിരുന്നു.
0: തൃശൂരിൽ ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന ഇടഞ്ഞ് നിരവധി വാഹനങ്ങളും മതിലുകളും തകർത്തു. ചെമ്പുക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ ഇടഞ്ഞ ആന 2 കിലോമീറ്ററോളം ഓടി ചേരൂർ ഗാന്ധിനഗറിലെത്തി. പോലീസും പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പും ചേർന്ന് ആനയെ തളച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KCB അറിയിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതിനെ തുടർന്ന് മീനങ്ങാടി ഒരപ്പ് വയലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് കൂടൊരുക്കിയത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
2: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. കൂടുതൽ തവണ സാന്നിധ്യമുണ്ടായ മേഖലയിലാണ് കൂട് വെച്ചിരിക്കുന്നത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. പിന്നാലെയാണ് കടുവയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചത്. ഒരു മാസം മുമ്പ് അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നു പോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. പിന്നീട് പലതവണയും കടുവയുടെ സാന്നിധ്യമുണ്ടായ പ്രദേശത്താണ് 4 ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തുന്നതിനാൽ ക്യാമറകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്. പ്രദേശത്തെ കടുവ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.
0: മൂന്നാർ ടോപ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് FIR തയ്യാറാക്കി. വഴിയോര കടകൾക്ക് മുമ്പിൽ ടൂറിസ്റ്റ് ബസ് നിർത്തിയെന്നാരോപിച്ചാണ് സഞ്ചാരികളെ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ടോപ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾക്കായി മൂന്നാറിൽ നേരിട്ടെത്തി യോഗം വിളിക്കും. തമിഴ്നാട് ഗവൺമെന്റിന്റെ സഹകരണത്തോടെ മൂന്നാറിൽ ക്രമസമാധാനം ഉറപ്പാക്കുമെന്നും PC വിശ്വനാഥ് പറഞ്ഞു. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. UDF അധികാരത്തിലേക്ക് എത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലേക്കെത്തി. 14,580 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കസ്റ്റംസ് 48 കോടി രൂപ വില വരുന്ന കഞ്ചാവ് വിത്തുകൾ പിടിച്ചെടുത്തു. 2 തായ് പൗരന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്കർ മേളയിൽ 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ രൂപം നൽകുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിവെച്ച റോസ്ഗർ മേളകൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. യുവജനങ്ങൾ ഊർജം രാഷ്ട്രനിർമ്മാണത്തിന് വിനിയോഗിക്കാനും വികസിത് ഭാരത് ദർശനം സാക്ഷാത്കരിക്കാനും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ആഹ്വാനം ചെയ്തു. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ റെയിൽവേയിലെ 7 പേരടക്കം 137 പേർക്ക് നിയമനോത്തരവ് നൽകി. കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭായോഗത്തിൽ അന്തിമരൂപം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ. സൗജന്യയാത്ര തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോഴിക്കോട്ടെത്തിയ ടി സിദ്ദിഖിന് ഡി സി സിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഡി സി സി ഓഡിറ്റോറിയത്തിലെ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതിനെ തുടർന്ന് മീനങ്ങാടി ഒരപ്പുവയലിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് കൂട് ഒരുക്കിയത്. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് മത്സരം. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0495236614 236617 മൊബൈൽ നമ്പർ 9444744800. ആദ്യഗാനം മാനസം എന്ന ചിത്രത്തിൽ പ്രദീപ് സോമസുന്ദരം മിൻമിനിയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ ജോൺസന്റെ സംഗീതം.

പുഴ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ. കേൾക്കാനായി കാത്തിരിക്കുന്നു സുനിൽ രാജ് പള്ളിയത്ത്.

എതിർപ്പുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രചന ഉണ്ണി ആറന്മുള, സംഗീതം TS രാധാകൃഷ്ണൻ. ഈ ഗാനം കേൾക്കാനായി ആവശ്യപ്പെട്ടത് മടവൂർ ദിലീപ് കുമാർ.

0: ഗാനോത്സവം.
1: ചിത്രം എനിക്ക് ഞാൻ സ്വന്തം, പാടിയത് യേശുദാസ്, രചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം. കേൾക്കാനായി കാത്തിരിക്കുന്നു ആഷിഖ് ഉള്ളവണ്ണ.

തിളക്കം എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ജയചന്ദ്രൻ. കൈതപ്രത്തിൻ്റെ വരികൾ, കൈതപ്രം വിശ്വനാഥൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു ബിജു കാടപ്പടി.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസും മിൻമിനിയും പാടിയ ഗാനം. ചിത്രം അദ്ദേഹം എന്ന ഇദ്ദേഹം. കേൾക്കാനായി കാത്തിരിക്കുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്നും സുരേഷ്.

0: ഗാനോത്സവം.
1: ചിത്രം എന്നും മാറോടണയ്ക്കാൻ, പാടിയത് യേശുദാസ്. വിച്ചുതിരുമലയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു കക്കോടിയിൽ നിന്നും മനോജ് കുമാർ.

0: അടിമകൾ എന്ന ചിത്രത്തിൽ എ എം രാജ പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ശ്രീധരൻ നായർ അമ്പലപ്പാട്.
1: ഗാനോത്സവം.
0: മഴയെത്തും മുൻപേ ഈ ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു

മീശ മാധവൻ. ഈ ചിത്രത്തിൽ ദേവാനന്ദം സുജാതയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾ, വിദ്യാസാഗരൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്ന ചേളന്നൂരിൽ നിന്നും അനുഷ.

ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ, പാടിയത് യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയും സംഗീതവും കേൾക്കാനായി കാത്തിരിക്കുന്നു. നടുവണ്ണൂരിലെ മുനീറ.

ഹൃദയം ഒരു ക്ഷേത്രം. ഈ ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു ഒ ടി സുരേന്ദ്രൻ, മങ്ങാട്.

0: ഗാനോത്സവം
1: സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിൽ നിന്നും.

0: on Prime Minister Narendra Modi in New Delhi today. According to the US ambassador, the upcoming engagements will primarily focus on strengthening cooperation in key strategic sectors, including defense partnerships, advanced technologies, trade ties, and collaboration under the Quadrilateral Security Dialogue Quad framework. Tomorrow, Mr. Rubio will hold talks with External Affairs Minister S. Jaishankar and attend the US Embassy's Independence Day celebrations in the national capital. The World Health Organization, WHO, has raised the public health risk of the Bundibugyo strain of Ebola in the Democratic Republic of the Congo from high to very high at the national level. WHO Director General Tedros Adhanom Ghebreyesus said the risk is now assessed as very high nationally, high regionally, and low globally. He added that 82 cases and 7 deaths have been confirmed, but the outbreak is likely much larger, with nearly 750 suspected cases and 177 suspected deaths reported so far. The WHO had earlier declared the outbreak a public health emergency of international concern, while clarifying that it is not at the pandemic level. Indian Oil has reassured customers and the general public that there is no overall shortage of petrol and diesel in the country. In a statement, the oil marketing company said that the current situation being witnessed at certain retail outlets is highly localized and temporary in nature, arising due to local demand-supply imbalances and redistribution of sales patterns in select areas. Indraprastha Gas Limited, IGL, increased the price of compressed natural gas, CNG, by 1 rupee today. After the price hike, the new rate for 1 kilogram CNG in the national capital is 81 rupees and 9 paise. In IPL cricket, Lucknow Super Giants will take on Punjab Kings in Lucknow this evening. The match will start at 7:30 p.m. Last night, Sunrisers Hyderabad defeated Royal Challengers Bengaluru by 55 runs in Hyderabad. The India Meteorological Department, IMD, has issued a red warning for heatwave to severe heatwave conditions over East Uttar Pradesh, East Madhya Pradesh and Vidarbh till tomorrow. According to the IMD, heatwave conditions are expected to persist over large parts of northwest, central and eastern India over the next 6 to 7 days. Now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi distributes over 51,000 appointment letters to new recruits in various government departments, says India is partnering with various countries across the world to provide opportunities, employment and global exposure to youth. Bihar government to recruit 1 lakh teachers in the state over the next 5 years. CBSE extends last date for obtaining scanned copies, photocopies of answer books for Class 12 board examinations until tomorrow. U.S. Secretary of State Marco Rubio to call on Prime Minister Modi in New Delhi today. WHO raises public health risk of Bundibugyo strain of Ebola in Congo from high to very high. And in IPL cricket, Lucknow Super Giants to take on Punjab Kings in Lucknow this evening. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: കഥാനായകൻ റസ്കോൾനിക്കോവിന്റെ പെങ്ങൾ ഡോണിയ സുന്ദരിയാണ്. ഡോണിയയും അമ്മയും കൂടി വിദൂരദേശത്തു നിന്ന് നഗരത്തിൽ പഠിക്കുന്ന മകൻ നിക്കോവിനെ കാണാൻ വന്നതാണ്. ഡോണിയയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന കല്യാണക്കാര്യം ആങ്ങള് നിക്കോവിനെ കൂടി അറിയിച്ച് പരസ്പരം കാണിച്ച് ഉറപ്പിക്കുക എന്നത് അവരുടെ വരവിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. പക്ഷെ പെങ്ങളുടെ ഭാവി വരനെ ഇഷ്ടപ്പെടാതിരുന്ന നിക്കോവ് അയാളെ പിണക്കി വിട്ടിരിക്കുകയാണ്. മകൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാകുമെന്നാണ് ആ പാവം അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മകൻ നിക്കോവ് രണ്ടുപേരുടെ ജീവനെടുത്ത ഘാതകനാണെന്ന് ആരറിയുന്നു? ഒരരിശത്തിന് കിണറ്റിൽ ചാടിയിട്ട് 7 അരിശത്തിന് തിരികെ കയറാനാവാതെ

0: ചിന്തിയ ചോരക്കിണറിൽ നിക്കോവ് മുങ്ങിപ്പൊങ്ങുകയാണ്. പനിവന്നും പേക്കിനാവുകണ്ടും പതറുന്ന നിക്കോവിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ സോസിമോവും നഗരത്തിൽ നിക്കോവിന്റെ സുഹൃത്തായി തീർന്ന റസുമഹീനുമാണ് രംഗത്താദ്യം. മകന്റെ ഭാവമാറ്റത്തിൽ ആശങ്കപ്പെടുന്ന അമ്മയും അനിയത്തിയും അടുത്തൊരു മുറിയിലുണ്ട്.
1: ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ധോണിയെ ഇഷ്ടമാണോ?
2: ഇഷ്ടമാണോ എന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ, ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരു എന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്? അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.
1: കൊള്ളാം, നിങ്ങൾ മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. എന്നാൽ ഇത്രയധികം അവളെ പറ്റി സംസാരിക്കണോ?
2: വേണം. അവളെ പറ്റി പറയുമ്പോ എനിക്ക് നൂറ് നാക്ക് വരുന്നു.
1: പറയൂ, എന്താണ് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്?
2: അത്ര വലുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അവളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യത്തിൽ വാചാലനാവുക. നിങ്ങൾ ഒരു ഡോക്ടറാണെന്ന കാര്യം മറക്കണ്ട. അവളുടെ നിസ്സാരമായ എന്തെങ്കിലും അസുഖം അവൾക്ക് സുഖപ്പെടുത്തി കൊടുക്കാം.
1: നിങ്ങൾ അവൾക്ക് വല്ല വാഗ്ദാനവും നൽകിയിട്ടുണ്ടോ? രേഖാമൂലം എന്തെങ്കിലും, വിവാഹ വാഗ്ദാനമോ മറ്റോ?
2: ഒരിക്കലുമില്ല. അത്തരത്തിൽ യാതൊന്നുമില്ല.
3: അത് മാത്രമല്ല, അവൾ അത്തരക്കാരിയല്ല.
2: അതിന് ശ്രമിച്ച് പരാജയപ്പെട്ട പലരെയും എനിക്കറിയാം. ഞാൻ പക്ഷെ അത്തരക്കാരനല്ല.
1: ശരി, ആ അപ്പോ പിന്നെ അവളെ വിട്ടുകളയാല്ലേ?
2: എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ വയ്യ.
1: എന്തുകൊണ്ട് പറ്റില്ല?
2: പറ്റില്ല, അത്ര തന്നെ. അവളിൽ എന്തോ ഒരു തരം ആകർഷണീയതയുണ്ട് ഡോക്ടർ.
1: അപ്പോ നിങ്ങൾ എന്തിനാണ് അവളെ ഭ്രമിപ്പിച്ചത്?
2: ഏയ്, ഞാൻ ഒരിക്കലും അവളെ ഭ്രമിപ്പിച്ചിട്ടില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആളെന്നില്ല. ആരു കൂടെ ഇരുന്നാലും ഒരുപോലെയാണ്. ഞാനായാലും നിങ്ങളായാലും ഒരു വ്യത്യാസവുമില്ല.
1: ഇതെന്ത് കഥ? ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞോ? ഞാൻ പിൻവാങ്ങിയപ്പോ
2: നിങ്ങൾക്ക് അവളെ വിട്ടുപോകാനാവില്ല എന്നൊരു തോന്നല് മാത്രം അവളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അത് തന്നെ ധാരാളം. നിങ്ങൾക്കും അവിടെ അവളുടെ സാന്നിധ്യം വളരെ ആശ്വാസകരമായിരിക്കും.
1: ഈ പറഞ്ഞു വരുന്നത് എന്നെ പ്രലോഭിപ്പിക്കുകയാണോ? റസുമഹിൻ, ഇതെന്താണ്?
2: സ്വന്തം വീട്ടിലെന്ന പോലെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയോ കിടക്കുകയോ വായിക്കുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കരുതിയിരുന്നാൽ വേണമെങ്കിൽ ഒന്ന് ചുംബിക്കുകയും ചെയ്യാം.
1: അതുകൊണ്ട് ഞാനെന്ത് നേടാനാണ്?
2: എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ അവൾക്കും അവൾ നിങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്.
1: ആദ്യം എന്റെ ഭ്രമം പറഞ്ഞപ്പോ തടുത്ത നിങ്ങളോ ഇപ്പോ ഇങ്ങനെ പറയുന്നത്?
2: ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചെറിയുന്ന കള്ളി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
1: അങ്ങനെയാണോ എന്നെ കരുതിയിരിക്കുന്നത്?
2: എന്തായാലും ഇത് ലോകത്തിന്റെ അന്ത്യമാണ്. സ്വസ്ഥമായൊരു അഭയസ്ഥാനം, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. നല്ല ഭക്ഷണം, വറുത്ത മീൻ, നേരിയ നെടുവീർപ്പുകൾ, ഊഷ്മളമായ പുതപ്പുകൾക്കിടയിൽ തീക്കുണ്ഠത്തിനടുത്തുള്ള സുഖകരമായ ഉറക്കം, ഒരേ സമയം എത്രയെത്ര നേട്ടങ്ങൾ.
1: നിന്റെ ബുദ്ധി കൊള്ളാം. റസ്കോൾനിക്കോവിന് പറ്റിയ ചങ്ങാതി തന്നെ.
2: നേരം പോയി, ഞാൻ അവനെ പോയി നോക്കിയിട്ട് വരാം. പനിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ഡോക്ടറെ വന്ന് ഉണർത്തും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ശിവരാത്രി ഡോക്ടർ, ശിവരാത്രി.

0: ആ വന്നോ റസുമുഹിൻ.
1: ആ ഞാൻ എത്തിയമ്മേ.
0: ഇപ്പോ രാവിലെ 9 മണി.
1: അയ്യോ ഞാൻ എണീക്കാൻ താമസിച്ചു.
0: 7 മണിക്കേ ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
1: ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഞാൻ അപമര്യാദയായി വല്ലതും പെരുമാറിയോ?
0: എന്റെ മോനെ പോലെയല്ലേ റസു. ആ നിക്കോവിനെങ്ങനെയുണ്ട്? എന്റെ മോൻ ഉറങ്ങിയോ?
1: അമ്മയുടെ മോൻ ഇന്നലെ സുഖം.

0: മൊത്തമായി ഉറങ്ങി. രാവിലെ ഇത്ര നേരമായിട്ടും എണീറ്റിട്ടില്ല.
1: റസു, നീ തുറന്നു പറ എന്റെ മോനെ എന്തു പറ്റി?
0: മാനസികമായി എന്തോ അവൻ അലട്ടുന്നുണ്ട്.
1: അവന്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ്? നീ സുഹൃത്തല്ലേ, നിനക്കെല്ലാം അറിയാമായിരിക്കും. എന്നോട് പറ, അവൻ എന്താ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. എന്താണ് അവന്റെ ആഗ്രഹങ്ങൾ? അവന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവന് ആരോടെങ്കിലും പ്രണയം?
0: അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അവന് മറ്റുള്ളവരോട് കാരുണ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഗുണമല്ലേ അമ്മേ?
1: എനിക്ക് അവന്റെ കാര്യത്തിൽ എപ്പോഴും ഉത്കണ്ഠയാ. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അതിരിക്കട്ടെ, അവൻ മദ്യപിക്കുമോ? ചൂത് കളിക്കുമോ?
2: എന്റെ അമ്മേ, ഇങ്ങനെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന റസ്മുഖിന് എങ്ങനെ ഉത്തരം പറയുന്നേ?
0: അമ്മേ, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല.
1: പിന്നെങ്ങനെ അവൻ ഇത്തരം സ്വഭാവങ്ങൾ കിട്ടി?
0: അവന് പ്രശ്നം മാനസികമാണ്.
1: ദൈവമേ, ഞാൻ ഒരിക്കലും എന്റെ മോനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല.
0: എനിക്ക് അമ്മയില്ല, എന്നാൽ എന്റെ അമ്മാവൻ എല്ലാ വർഷവും എന്നെ കാണാൻ വരും. ഓരോ തവണ കാണുമ്പോഴും അദ്ദേഹം എന്നെ തിരിച്ചറിയാറില്ല. എന്റെ മുഖച്ഛായ തന്നെ മാറിയതുപോലെ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടും.
1: 3 വർഷത്തിനു ശേഷം അവനെ ഞാൻ കാണുന്നത്.
2: അമ്മേ, ഒന്ന് സമാധാനിക്ക്, ചേട്ടൻ ഒരു കുഴപ്പമില്ല.
1: നിങ്ങൾ തമ്മിൽ പരിചയം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി മോനെ?
0: 18 മാസം. അവനൊരു സ്വപ്നജീവിയാണ്, സംശയാലുവാണ്, അതേസമയം മാന്യനും ഭൂതദയാലുവുമാണ്. അവൻ അതൊന്നും പുറത്തു കാണിക്കാറില്ല.
2: ചേട്ടനെ എനിക്ക് ജീവന് തുല്യ സ്നേഹ.
0: സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്വേഷിച്ചാലോ കുത്തിക്കൊല്ലും. ചില സമയങ്ങളിൽ ആർക്കും ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകൃതമാണ് അവന്റേത്.
1: അത് പണ്ടേ ഉള്ള സ്വഭാവമാണ്. മറ്റുള്ളവർ വളരെ താല്പര്യപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നിസ്സാരമായി തള്ളിക്കളയും.
0: എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ വരവ് അവന് ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവനിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും.
1: ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.
0: എന്നെ തന്നെ നോക്കിയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുമ്പോ ദൃഷ്ടികൾ തമ്മിലിടയുന്നു, പെട്ടെന്ന് ദൃഷ്ടികൾ ദൂരേക്ക് വായിക്കുന്നു. ശുന്ദര അലൗകിക സൗന്ദര്യമാണ് ഇവൾക്ക്.
2: അല്ല, എന്റെ ചേട്ടനെ പറ്റി കൃത്യമായി പഠിച്ച ഒരു സുഹൃത്താണല്ലോ താങ്കള്. ഞങ്ങളുടെ ഭാഗ്യം ചേട്ടൻ ഇത്ര കാര്യമായി മനസ്സിലാക്കിയല്ലോ.
0: ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. വിശദമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല.
2: ഇത്രയും പറഞ്ഞതിലുണ്ടല്ലോ.
1: ഇവനെല്ലാം അറിയാം.
2: ചേട്ടന് ഏതെങ്കിലും സ്ത്രീയോട് താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം അറിയാന്നല്ലേ പറഞ്ഞത്.
0: അയ്യോ, അവൻ ഇപ്പൊ ഒരു സ്ത്രീയെയും സ്നേഹിക്കുന്നില്ല. ഒരുപക്ഷെ ഒരിക്കലും അവൻ സ്നേഹിക്കാനാവുമെന്നും എനിക്ക് തോന്നുന്നില്ല.
2: അതെന്താ, എന്റെ സഹോദരന് പ്രണയിക്കാൻ കഴിവില്ലെന്നാണോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ?
0: നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എല്ലാ കാര്യത്തിലും ശരിക്കും സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ്. അതെ, ഞാൻ വെറുതെ പറയുന്നതല്ല. കാഴ്ചയിലും സ്വഭാവത്തിലും ഇവെല്ലാം തീർച്ചയായും അങ്ങനെ തന്നെ.
1: ഹേ, നിങ്ങൾ രണ്ടുപേർക്കും അവനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ അവന്റെ പെരുമാറ്റത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. 15 വയസ്സ് മുതൽ അവനെ മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിയാറില്ല. ഒരു ഉദാഹരണം, അവന്റെ വീട്ടുടമസ്ഥയുടെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. ഓഹ്, അതിന്റെ ആഘാതത്തിൽ ഞാനൊന്ന് മരിച്ചുപോയേനെ. അതിനെപ്പറ്റി വല്ലതും നിനക്കറിയാമോ?
0: പെൺകുട്ടി സുന്ദരിയല്ലായിരുന്നു, മാത്രമല്ല വിരൂപിയുമായിരുന്നു. എന്നിട്ടും ആകർഷണം,

0: അവൾ മരിച്ചുപോയതിനാൽ വിവാഹം മുടങ്ങിപ്പോയി. എപ്പോഴാണ്, എങ്ങനെയാണ്, ആരിലാണ് അവന്റെ മനസ്സ് ചെന്ന് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല.
1: കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ. ആ പെൺകുട്ടിയുടെ മരണവിവരം അറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. എന്തിനാണെന്നറിയില്ല.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിത സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഇന്നത്തെ ഗസലിൽ സോമേഷ് കുമാർ പാടിയ ഗാനങ്ങളാണ്.

സോമേഷ് കുമാർ പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും.

FM പ്രധാന വാർത്തകൾ. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമനോത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്തെ ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പോലീസ് സ്റ്റേഷൻ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നും

ആഭ്യന്തരമന്ത്രി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 12 കോടി രൂപയുടെ 1-ാം സമ്മാനം VB 1354452 എന്ന ടിക്കറ്റിന് ലഭിച്ചു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് 1-ാം സമ്മാനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി 9400224440 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ. ആദ്യ ഗാനം മുഖചിത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഒ.എൻ.വിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു മുംബൈയിൽ നിന്നും മല്ലിക.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
4: മിഴി രണ്ടിലും എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു മുകുന്ദൻ ബാലുശ്ശേരി.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: വെൻഡ് ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസ് ഈ ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. നരിക്കുനിയിൽ നിന്നും അശ്വതി.

0: എത്തിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: യുവർ ചോയ്സിലെ അടുത്ത ഗാനം ഒ.എൻ.വി.യുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി ജാനകി പാടിയതാണ്. ചിത്രം യാത്ര കേൾക്കാനായി കാത്തിരിക്കുന്നു ശ്യാമള ചെമ്പകോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ചിത്രം ബെൻസുവാസോ, പാടിയത് യേശുദാസും ജാനകിയും, രചന ബി മാണിക്യം, സംഗീതം എ ടി ഉമ്മർ. കേൾക്കാനായി കാത്തിരിക്കുന്നു ഷീന ചേവായൂരിൽ നിന്നും.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കിഴക്കൻ പത്രോസ്. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ഒ എൻ ഡിയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു മഞ്ജു, നിഷ, ഷീന. വെള്ളിമാടുകുന്നു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഈ ചിത്രത്തിൽ സംഗീത സജിത് പാടിയ ഗാനം കൈതപ്പത്തിൻ്റെ വരികൾ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു പ്രതാപൻ അഴീക്കോട്.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്ര പാടിയ ഗാനം. ചിത്രം മഴവിൽ കാവടി. കേൾക്കാനായി കാത്തിരിക്കുന്നു KMK കോളിച്ചാൽ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: വിശു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം ഗമനം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അത്താണിക്കലിൽ നിന്ന് പ്രദീഷ്, പ്രവീൺ, മീര പ്രദീഷ്.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: രാജാവിൻ്റെ മകൻ. ഈ ചിത്രത്തിലെ ഗാനം പാടിയത് ഉണ്ണിമേനോൻ. ഷിബു ചക്രവർത്തിയുടെ വരികൾ, എസ് പി വെങ്കിടേഷിൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു കോട്ട് റോഡിൽ നിന്നും ജസ്ന, പ്രബിത, ഷീന, ബബിത, വസന്ത, അൻസാർ, നൈസാം എന്നിവർ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: അനാർക്കലി എന്ന ചിത്രത്തിൽ കെ.എസ്. ഹരിശങ്കർ പാടിയ ഗാനം, രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ. കേൾക്കാനായി കാത്തിരിക്കുന്നു കൊണ്ടോട്ടിയിൽ നിന്നും ദേവിക.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. 19th റോസ്കർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമനോത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്കാർ മേള നടന്നു. സ്കൂൾ പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി എം ഷംസുദ്ദീൻ. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തരവകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ സന്ദർശിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 12 കോടി രൂപയുടെ 1 സമ്മാനം VB 1354-52 എന്ന ടിക്കറ്റിന് ലഭിച്ചു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് 1 സമ്മാനം. ഈ മാസം 27 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലിക്കറ്റ് സർവകലാശാല ഈ അധ്യയന വർഷത്തെ ബി എഡ് കോമേഴ്സ്, BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി June 3. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: മ്യൂസിക് നിക്സ്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: മ്യൂസിക് നിക്സ്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫർ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: The Real FM 103.6.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിന്റെ

0: പാട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: മ്യൂസിക് നിക്സ്.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി. എഫ്എം പ്രധാന വാർത്തകൾ. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ വിവിധ മേഖലകളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ ചാന്ദിനഗറിൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മെറൂൺ ബെററ്റ് സെറിമോണിയൽ പരേഡോടെ ഇന്ത്യൻ വ്യോമസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്റീവുകളുടെ പരിശീലനം വിജയകരമായി പൂർത്തിയായി. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങളിൽ എത്തിക്കാമെന്ന് DGE ഉറപ്പു നൽകിയതായും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്നും മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കലക്ട്രേറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുംബൈയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ 2 പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന കൊക്കെയിൻ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. ഈ മാസം 27 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: കോളിവുഡ് ഹിറ്റ്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: ചന്ദൻ കാ എഹ്സാസ്.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
2: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
1: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ദ ബേണിംഗ് ട്രെയിൻ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും ചേർന്ന് പാടിയ ഗാനം.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.
2: യാദോ കി ബാരാത്ത് ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: അടുത്ത ഗാനം പാടിയത് മുഹമ്മദ് റാഫിയും ലതാ മങ്കേഷ്കറും. ചിത്രം താജ്മഹൽ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: സാസ് ഓർ ആവാസ്, ഈ ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫി പാടിയ ഗാനം.

ഇപ്പോൾ സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന 19-ാമത് റോസ്കർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. 2025 VBG നിയമത്തിന്റെ കരട് പൊതുജനാഭിപ്രായം തേടുന്നതിനായി സർക്കാർ പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-ാം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. തൃശൂരിൽ ആനയിടഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. തൃശൂർ DFOയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് 10 സാധനങ്ങളടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാകുക. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂബ് ബുക്കിംഗ് ആരംഭിച്ചു. 26 രാത്രി 10 നട അടയ്ക്കും. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങളിൽ എത്തിക്കാമെന്ന് DGE ഉറപ്പു നൽകിയതായും വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളിയിലെ ആദ്യ ഗാനം പാടിയത് ചിത്രയാണ്. ചിത്രം സൂര്യചക്രം. ഗാനരചന സതീഷ് അനന്തപുരി, സംഗീതം വിജയരാജ്.

0: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: വയലാർ മാധവൻകുട്ടിയും ഉഷാഖന്നയും ചേർന്നിരിക്കുന്ന അടുത്ത ഗാനം അഗ്നി നിലാവ് എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് ചിത്രയും സംഘവും.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറോക്ക്.
5: അടുത്ത ഗാനം ആലപിച്ചത് SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും. ചിത്രം അനശ്വരം. ഗാനരചന PK ഗോപി, സംഗീതം ഇളയരാജ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജ്ജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: സബ്കെ ലിയെ സാമാജിക സുരക്ഷാ അടൽ പെൻഷൻ യോജന മോദിജി കാ സങ്കൽപ്പ്
3: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: അബ് തക് ഇസ് യോജന സേ 8,85,00,000 സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കെ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖാ സേ സമ്പർക് കരേ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ഗാനകേളിയിലെ അടുത്ത ഗാനം ആലപിച്ചത് വേണുഗോപാൽ, ചിത്രം പൂക്കാലം വരവായി. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: ഗാനകേളി.
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-ാം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1-ന് സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ

0: ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആരും ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും ഐടി സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുത മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യമുണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
0: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക

കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-ത്തിനകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനശില്പികൾ ബിച്ചു തിരുമല, രവീന്ദ്രൻ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
4: യൂസഫലി കച്ചേരിയും ബോംബെ രവിയും ചേർന്നിരിക്കുന്ന അടുത്ത ഗാനം സർഗം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

0: വവ്വാലോ.
1: നോ നോ

ഓട്ടോ എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാലും സുജാതയും പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനകേളിയുടെ സമാപിക്കുന്നു. ഗാനകേളി. എഫ് എം പ്രധാന വാർത്തകൾ. 19th റോസ്കർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിയത്തിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പൊതുജനാഭിപ്രായം തേടുന്നതിനായി സർക്കാർ പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസെൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: കർമ്മയോഗി പ്രാരംഭ जैसे मॉड्यूल से आपको अपनी जिम्मेदारियां समझने में बहुत सहूलियत होगी. मेरा आपसे आग्रह है इसका ज्यादा से ज्यादा लाभ उठाएं. आज भारत का युवा दुनिया के हर क्षेत्र में अपनी पहचान बना रहा है. यही स्पिरिट पब्लिक सर्विस में भी दिखाई देनी चाहिए.
0: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം

0: ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 തവണ സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വില മതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 4 വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ 3-ാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് UNലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം രാത്രി 8:00.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 8:00.

FM പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗതമന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ഇന്നാദ്യം യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ചിത്രം 10-ാം ഉദയം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ദർശൻ രാമൻ.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: ഇനി കേൾക്കാം എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: അടുത്ത ഗാനം പാടിയത് യേശുദാസും ജാനകിയും, ചിത്രം ഇനിയെങ്കിലും. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കച്ചേരി, സംഗീതം ശ്യാം.
3: കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, നിൻ മഞ്ജുവദനം കൽഹാരമാക്കി. കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, നിൻ മഞ്ജുവദനം കൽഹാരമാക്കി.

ആഹാ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: പി ഭാസ്കരനും രാഘവനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് ചിത്രയും സംഘവും.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സുവർണമലരുകളിൽ ഇനി സരസ്വതി യാമം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന വെള്ളനാട് നാരായണൻ, സംഗീതം എ ടി ഉമ്മർ.

0: സുവർണ മലരുകൾ.
1: എന്റെ നീലാകാശം എന്ന ചിത്രത്തിനു വേണ്ടി സുശീലയും അമ്പിളി രാജേന്ദ്രനും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ONV, സംഗീതം K. Raghavan.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ആർ കെ ശേഖർ ഈണം നൽകി. യേശുദാസും ബി വസന്തയും പാടിയ ഗാനം ചിത്രം പട്ടാഭിഷേകം.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് 9 ഡൽഹി റിലേ.

0: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ ചലച്ചിത്രാഭിനയത്തിന്റെ ആദ്യാനുഭവങ്ങളുമായി സംവിധായകൻ വി എം വിനു.
1: നമ്മളെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ചതും മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത്

0: ഇന്ന് ഈ പരിപാടിയിൽ ചലച്ചിത്രാഭിനയത്തിന്റെ ആദ്യാനുഭവങ്ങളുമായി സംവിധായകൻ വി എം വിനു.
1: നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ചതും മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ആ ആഗ്രഹം നടക്കുമ്പോഴൊക്കെയായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ സന്തോഷിക്കുകയും ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്നും കുറിച്ചിടുകയും ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചില സംഭവങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഓർമ്മയിലേക്ക് പോയി വരുന്നത്. ഞാനെന്ന ഒരു കലാകാരനെ വളർത്തിയെടുക്കുന്നതിൽ ഈ കോഴിക്കോട് ആകാശവാണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. എൻ്റെ അച്ഛൻ സാഹിത്യകാരനായ വിനയൻ ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പല സമയങ്ങളിലൊക്കെ ആയിട്ട് അച്ഛൻ്റെ ഒരുമിച്ചൊക്കെ എല്ലാത്തിനും ഞാൻ ഈ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അന്ന് വലിപ്പത്തിനെക്കുറിച്ച് അറിയില്ലായിരുന്നെങ്കിലും മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായ വ്യക്തികളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായിരുന്നു ഈ ആകാശവാണി. ഉറൂബ് സാറ്, അക്കിത്തൻ സാറ്, കെ എ കൊടുങ്ങല്ലൂർ, തിക്കോടിയം മാഷ്, അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഒരിടമായിരുന്നു അന്ന്. റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയ ആയിരുന്നു കോഴിക്കോട് ആകാശവാണിയിൽ. അന്നത്തെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞത് കേരളത്തിലെ എണ്ണപ്പെട്ട ശബ്ദങ്ങളായിരുന്നു. ഖാൻ ഗാവി, രാജം കെ നായർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ചില കലാകാരന്മാരുണ്ടായിരുന്നു. അതിനും എന്നിങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ അറിയാതെ തന്നെ ഒരു വഴിയിലേക്ക് എന്നെ ഒഴുക്കി വിടുകയും ചെയ്താണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ നീ എൻ്റെ കൂടെ റേഡിയോ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, നാടകത്തിൽ നിന്ന് നിൻ്റെ ശബ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ട് തിക്കോടിയ മാഷ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇവിടെ വരുന്നു. അവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിക്കോടിയ മാഷ് പറഞ്ഞിട്ട് പറയാൻ പറയുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ തിക്കോടിയ മാഷ്, വിനയൻ നമുക്ക് ഇവൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു നാടകത്തിലേക്ക് എന്നോട് ഡയലോഗ് പറയാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് നേരമല്ല ആ നാടകം ഞാൻ അഭിനയിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരുപാട് നാടകങ്ങൾ ഞാൻ അഭിനയിച്ചു. ഞാനിവിടുത്തെ സ്ഥിരം ആർട്ടിസ്റ്റായി, വാലനടനായി. മയ്യഴിപ്പോയുടെ തീരങ്ങൾ, ഒരു ദേശത്തിൻ്റെ കഥ, ഇതുപോലുള്ള ക്ലാസിക്കായിട്ടുള്ള മലയാള നോവലുകളുടെ നാടകാവിഷ്കരണത്തിൽ മുഴുവൻ ഞാനുണ്ടായിരുന്നു. കൂടെ അഭിനയിച്ചിരുന്നവരെന്ന് പറയുന്നത് ബാലൻ കെ നായർ, പപ്പുകേട്ടൻ, വാസു പ്രദീപ്, കുഞ്ഞാണ്ടി മാഷ്, കുഞ്ഞാവ, വിലാസിനി എടുത്തി, അതുപോലെ ശാന്ത എടുത്തി, നിലമ്പൂർ ഐഷ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നു. സിനിമകളിൽ കണ്ടിരുന്ന ബാലൻ കെ നായരും മൂപ്പർ ഒരുമിച്ചും ജഗതി എൻ കെ ആചാരി ഇവരൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. അപ്പോൾ ഒരു തുടർനാടകം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വലിയ നാടകങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അവരുടെ റിഹേഴ്സൽ തന്നെയായിരിക്കും. റിഹേഴ്സലും സ്ക്രിപ്റ്റ് റീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു മോഡുലേറ്റ് ചെയ്ത് ഡയലോഗ് എങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അത് മാറ്റി പറയും എന്ന് പറഞ്ഞ ഒരു ക്ലാസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന കാര്യമായിരിക്കും. ഇതോടുകൂടി എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഈ നാടകത്തിനോടും സിനിമയോടുള്ള ഭ്രമം, ആ ഒരു ഭ്രാന്ത് അങ്ങോട്ട് മൂത്തു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അഭിനയായി എൻ്റെ മനസ്സിൽ. ഞാനിങ്ങനെ ഒരു 10ാം ക്ലാസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഒരു ദിവസം ഏയർന്ന് വന്നത്, നിനക്ക് ഒരു ചാൻസ് വന്നിട്ട് സിനിമയിലേക്ക്. ഞാൻ ഞെട്ടിപ്പോയി, സിനിമയിൽ അഭിനയിക്കാണ്? അതേ, സിനിമയിലേക്ക് അഭിനയിക്കാൻ എൻ്റെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, അത് ബാലൻ കേദാരാണ് അഭിനയിക്കുന്നത്. ബാലൻ കേദാരാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. ബാലൻ കേദാരുടെ ചെറുപ്പകാരാണ്, പി എൻ മേനോനാണ് ഡയറക്ട് ചെയ്യുന്നത്. ആ സിനിമയിലാണ് നിന്നെ വിളി. കോഴിക്കോട് നിന്ന് ഷൂട്ടിംഗ്, മിക്ക ഷൂട്ടിങ്ങുന്നവർ വെസ്റ്റിൽ ചുങ്കത്തായിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങൾ വാടക വീട്ടിലെ തൊട്ടടുത്തുള്ളവരുടെ എൻ്റെ സുഹൃത്തുണ്ടെങ്കിൽ ഓടി പറയുക, ഞാൻ സിനിമേനെ അഭിനയിക്കാൻ പോകുക, സിനിമേനെ അഭിനയിക്കാൻ പോകുക എന്ന് പറഞ്ഞൊരു എന്താണെന്നറിയില്ല, എൻ്റെ ഒരു മോഹിച്ചിരിക്കുന്നവർ, ആദ്യമായി കിട്ടിയിരിക്കുന്ന ഒരു അവസരം. അപ്പോൾ ആർ കെ നായരായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ അച്ഛനോട് പറഞ്ഞു കാറിൽ വന്ന് പിക്ക് ചെയ്തുള്ളതാണ്. അങ്ങനെ ഞാൻ ഭയങ്കരമായ പ്രാർത്ഥനയും, അച്ഛൻ്റെ കാലം തൊട്ട് അനുഗ്രഹം വന്നു, അമ്മയുടെ കാലം തൊട്ട് അനുഗ്രഹം വന്നു. ഒരു 9:30 ആകുമ്പോഴേക്ക് ഞാൻ ആ വീട്ടിന് തൊട്ടടുത്തൊരു മതിലെടുത്ത് ഹൈവേൻ്റെ അവിടെ ഇങ്ങനെ കാത്തു നിന്നു. കയ്യിലൊരു പൊതിയും രണ്ട് റോസറും കാര്യങ്ങളൊക്കെയാണ്. സമയം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ സമയം 9 കഴിഞ്ഞ്, 10 കഴിഞ്ഞ്, 11 കഴിഞ്ഞ്, 12 കഴിഞ്ഞ് ആരെയും കാണാനില്ല. ഒരു വെയിലും, വെയിൽ കൊണ്ട് വേർത്ത് തകർന്ന് തരിപ്പണ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരുന്ന ഞാൻ ഡ്രസ്സൊക്കെ നനയാൻ തുടങ്ങി. ആ ലൈനായി വിശന്നിട്ട് കണ്ണു കണ്ടു. അന്നാണ് മൊബൈലും ഇല്ല, ഒന്നുമില്ലല്ലോ, ആരെ വിളിച്ച് നോക്കാൻ. ഞാൻ അങ്ങനെ കാത്തിരുന്നു. ഒരു വന്നില്ല. 2:30 ആകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേ പോയി. തളർന്ന് അവശനായി പോയി, സങ്കടവും. വീട്ടിലെത്തിയപ്പോൾ അമ്മ എങ്ങനെയുണ്ടായിരുന്നല്ലോ, നന്നായി അഭിനയിച്ചോ നീ. ഒരു തേങ്ങനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോയില്ല അമ്മേ. എന്നോട് ചോദിച്ചു, നീ എവിടെയിരുന്നു വരെ? അവിടെ ഞാനിങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് കാത്ത് നിൽക്കുകയായിരുന്നു. ഒരു കാറും വന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. സാറല്ല മോനെ, ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തന്നെ, നിനക്ക് വിശക്കില്ലേ, ഭക്ഷണം എടുത്തൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊക്കെ അങ്ങനെയാണ് മോനെ, ആദ്യമായിട്ടുള്ളൊരു അനുഭവമല്ലേ, ഇങ്ങനെ നിനക്ക് നിന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചതല്ലേ, നീ ആരെടുത്ത് പോയി ചാൻസിനൊന്നും പോയി നിന്നു എന്നല്ലോ. അവർ വിളിക്കും എന്തെങ്കിലും പ്രശ്നമൊക്കെ, സിനിമയ്ക്ക് അങ്ങനെയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ആ സിനിമയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. കുറേ കാലം അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ. പക്ഷേ അതിനിടയ്ക്കും ഈ ഐആറിൽ വരും, നാടകങ്ങൾ ചെയ്യും, ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലേട്ടൻ പറഞ്ഞ, അച്ഛനോട് പറഞ്ഞ്, ഞാൻ സിനിമ ചെയ്യാൻ പോവാണ്, അപ്പോൾ അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ സിനിമ, അതിന് ഇവർ നല്ലൊരു അവസരമുണ്ട്. അച്ഛന് ഭയങ്കര

പക്ഷേ അച്ഛനോട് വന്ന് എടാ എങ്ങനെയോ സംഭവം. അപ്പോൾ പ്രീ ഡിഗ്രി ദേവരി കോളേജ് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയം, അന്ന് ഞാൻ റേഡിയോ സ്റ്റേഷനിൽ അഭിനയിക്കുന്ന മാസ്റ്റർ വിനു എന്ന് പറഞ്ഞിട്ടുള്ള പേര് എല്ലാവർക്കും അറിയാം, റേഡിയോയിൽ പെട്ടെന്ന് അറിയാം. അപ്പം ദേവരി കോളേജ് ചേർന്നപ്പോഴൊക്കെ ഞാൻ റേഡിയോ സ്റ്റാർ എന്നാണെന്ന് പറയാം, റേഡിയോ സ്റ്റാർ എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കമ്പനികളൊക്കെ ഇല്ല. അപ്പം ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഭയങ്കരമായിട്ട്, അതുവരെ ഇല്ലാത്ത കുറേ ഫ്രണ്ട്സൊക്കെ ഓടി വന്ന് ഇത് ഭയങ്കര പബ്ലിസിറ്റി ആയി. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ദിവസം വന്നു, ദേവരി കോളേജ് ലീവ് എടുത്തിട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. കല്ലായ്പുഴ തീരത്താണ് ഷൂട്ടിംഗ്. ഞാനോട് ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുന്നു, അയാൾ പേരാണ് മാമുക്കോയ. ഞാനും മാമുക്കോയ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന ഒന്നിച്ചാണ്. മാമുക്കോയയിലെ പ്രധാന കഥാപാത്രം മരത്തിൻ്റെ അളവെടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കാര്യം. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഷൂട്ടിംഗ് നടന്നില്ല. അപ്പോൾ ബാലേട്ടനോട് പറയും, മോനെ വേറെ ചില സീനുകൾ ആർട്ടിസ്റ്റിനെ പോകണമെന്നുണ്ട്, അടുത്ത ദിവസം നമുക്ക് ചെയ്യാം തുടങ്ങും. പക്ഷേ എനിക്കിപ്പോൾ രണ്ട് ദിവസം അല്ല ഒരാഴ്ചയായാലും കുഴപ്പമില്ലാത്തത്, കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റുള്ള ഫുഡായിരുന്നു ലൊക്കേഷനിലെ ഫുഡ്. കോഴിയിറച്ചിയും കോഴിയിറച്ചൊക്കെ എപ്പോഴും വീട്ടിലാതെ വിരുന്നേര് വരുമ്പോൾ അല്ലേ നമ്മൾ തിന്ന് ശീലമുള്ളൂ. ഇത് ഡെയിലി കോഴിയിറച്ചി നല്ല മീൻ പൊരിച്ചതും ചോറൊക്കെ ആയിട്ട് ഭയങ്കര രസം. ഞാനും ഇത് കുറേ കാലം ഇവിടെ നീണ്ടു പോയിക്കോട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് ഡെയിലി പോവും, പുറപ്പെട്ട് പോവും, ഇന്നുണ്ട് ഷൂട്ടിംഗ് എന്ന് പറയും, വീട്ടിൽ നിന്ന് പോവും, അവിടെ പോവും, അവിടെ ഇരിക്കും. മാമുക്കയൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. വിനയൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ബാലേട്ടൻ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസം നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ പറയും, മോനെ ഇന്ന് എൻ്റെ ഷൂട്ടുണ്ടോ, നിനക്ക് നിന്റെ റോള് എന്ന് പറഞ്ഞിട്ട് വെറുതെ മേക്കപ്പ് ഒക്കെ ചെയ്യിച്ചു. ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഡയലോഗ് പറയുന്നത് കേൾക്കുന്നു, ഡയലോഗ് പ്രോമിറ്റ് ചെയ്യുന്നതെല്ലാം തൊട്ടടുത്ത് കേൾക്കും, എല്ലാം ആദ്യമായിട്ടുള്ള അനുഭവങ്ങൾ. ഏതൊക്കെ വലിയ വലിയ ലൈറ്റുകൾ കത്തുന്നു, പകലും എച്ച് എം ഐ ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് കത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാമറ കാര്യങ്ങൾ ഇതെല്ലാം ആദ്യമായിട്ട് അടുത്തുനിന്ന് കാണുന്നു. അങ്ങനെ ഒരു മരത്തിൻ്റെ മരം കൂട്ടിയിട്ട് തന്നെ പോകണം, ഞാനും ഒരു ചക്കനും ഇങ്ങനെ ഇരിക്കുന്നു. ആ ഡയറക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മനെ ഇതൊക്കെയാണ് സീൻ. ലളിതശ്രീ എന്ന് പറഞ്ഞ നടി ഇങ്ങനെ നടന്നിങ്ങനെ പോകും, നടന്നിങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് പറയും, അതെ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഞങ്ങളെയും കൂടി അത് ഗൗനിക്കണേ. അതാണ് ഡയലോഗ്. ഞാൻ വിചാരിച്ചത് എനിക്കാ ഡയലോഗ്, ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ എനിക്കല്ല ഡയലോഗ്. അതിൻ്റെ അടുത്ത് തൊട്ടിരുന്നതൊക്കെ പ്രൊഡ്യൂസർ ആരോ ആയിരുന്നു. അപ്പോൾ ഡയലോഗ് അങ്ങോട്ട് മാറിപ്പോയി. ഞാനാകെ ഒന്ന് ഡള്ളായി, പോട്ടെ എന്നാലും ലളിതശ്രീയൊക്കെ ഒന്ന് പോകുന്നത് കാണാമല്ലോ എന്നൊക്കെയുള്ള കൂടെ ഞാനും ഇരുന്നു. അങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് രണ്ടു മൂന്ന് റിഹേഴ്സൽ ഇങ്ങനെ കാണുന്നു. അവർ പോകുന്നു, ഡയലോഗ് അവരോട് പറയാൻ പറയുന്നു. ഇവൻ ഈ ഡയലോഗ് പറയാൻ പറ്റുന്നില്ല, ഇവൻ റിഹേഴ്സൽ സമയത്തൊക്കെ തെറ്റിച്ചുകൊണ്ട് പ്രൊഡ്യൂസർ ആളായതുകൊണ്ട് ഡയറക്ടർക്ക് വഴക്ക് പറയാനും പറ്റുന്നില്ല. അങ്ങനെ രണ്ട് മൂന്ന് ടേക്കിലും ഇത് ഈ ഡയലോഗ് ഇവന് പറയാൻ പറ്റുന്നില്ല. ലൊക്കേഷനിലുള്ളവർ മുഴുവൻ എല്ലാവർക്കും ഡയലോഗ് ബയഹാട്ടായിട്ടുണ്ട്, ഇവന് മാത്രം പറ്റും. എനിക്കത് എപ്പോഴോ ആക്ഷൻ അവിടുന്ന് പറയാൻ തന്നെ ഞാൻ മനസ്സിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ദേഷ്യം പിടിച്ച് ബാലേട്ടൻ പറയും, ആ നീ അവിടെ മനക്ക് വിന നീ പറയും. അങ്ങനെ ടേക്ക് എന്ന് പറയും, ആക്ഷൻ എന്ന് പറയുന്നു, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. എനിക്ക് വേണ്ടി ആക്ഷൻ പറയുന്നു, അവരങ്ങോട്ട് പോകുന്നു, നടന്നു പോകുന്നു. ഞാൻ അതേ ഡയലോഗ് പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ, ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ വലിക്കുന്നത്. ആ വീഡിയോ ഒക്കെ വലിച്ചിട്ട് ഞാൻ ഒരു നമ്പറൊക്കെ ഇട്ട് വീഡിയോ കയറിഞ്ഞപ്പോൾ കട്ട് വന്ന് ബാലേട്ടൻ പറഞ്ഞു, ആശ്രയട്ര. ഞാൻ ഇങ്ങനെ വിചാരിച്ചത് നീ ആ ബീഡി വലിച്ചങ്ങട് എറിഞ്ഞതൊക്കെ ഉണ്ട്, ഒരു ചിരിയൊക്കെ ഉണ്ട്, രസമുണ്ട്, ഭയങ്കര അപ്രിസിയേഷനൊക്കെ കിട്ടി. എനിക്കും തോന്നി കൊള്ളാലും ഞാൻ അഭിനയിച്ച ഫസ്റ്റ് ഡേ. എല്ലാവരും കൂടി ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞു, ഞാൻ കോളേജിൽ തിരിച്ചെത്തുന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പാളയത്തും അവിടെ കൂടെയൊക്കെ ആയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് അന്യരുടെ ഭൂമി ഞാൻ കണ്ടു. ഞാൻ ഭാഗവാൻ എൻ്റെ പടം റിലീസ് ചെയ്യാൻ പോയി. ആദ്യമായിട്ട് തിയേറ്ററിൽ എന്നെ കാണാൻ പോവുക ഞാൻ. ഒന്നും ആദ്യത്തേതാണ് മുടങ്ങിപ്പോയി. അത് അന്നത്തെ ഒരു ആർട്ട് സിനിമയായിരുന്നു, അതുകൊണ്ട് അത് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യാം, ഒരു വണ്ടി ഷോ ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കും സംഘം തിയേറ്ററിലാണ് റിലീസ് ചെയ്ത്. അങ്ങനെ സംഘത്തിന് പോയി, എല്ലാവരും കൂടി പോകുന്നു, ആരഞ്ചെണ്ണുണ്ട്. അങ്ങനെ തിയേറ്ററിൽ പോകുന്നു, ഇരുന്ന് സിനിമ തുടങ്ങുന്നു. സിനിമ തുടങ്ങി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ സിനിമ പോയി പോയി പോയി പോയി ഞാനിങ്ങനെ ടെൻഷനായി, ഇതെന്താ എന്നെ കാണാത്തത്, എന്നെ കാണാത്തത് എന്നുള്ള രീതിയിലുള്ള ടെൻഷനായി. ഇങ്ങനെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ നിർമ്മല ഗോപിരാജും ഒക്കെ, എടോ നീ അവിടെ ഇടോ, അതിപ്പോൾ വരും അതിപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാത്തു കാത്തു കാത്തിരുന്നു. ഇൻ്റർവെല്ലാവാ നേരത്ത് എൻ്റെ ശബ്ദം ഞാൻ കേട്ട് എന്നെയും കണ്ടു. കാരണം ഏതോ മരത്തിൻ്റെ കൊമ്പിൽ രണ്ട് കാക്കിയിരിക്കുന്ന മാതിരി ഇത്രയോ ഒരു അവ്യക്തമായിട്ടുള്ള രണ്ട് ഫിഗേഴ്സ്, അതിലൊന്ന് ഞാനും ഒന്ന് മറ്റേ ചെക്കനും. ഇങ്ങനെ ലളിതശ്രീ നടന്നു വരുന്നു, അതിൻ്റെ ക്ലോസപ്പൊക്കെ ഉണ്ട്. ഡയലോഗ് ഞാൻ പറഞ്ഞ ഡയലോഗ് ആരോ ഡബ് ചെയ്താൽ എൻ്റെ സൗണ്ട് ഒന്നുമല്ല, അത് ഞാൻ കേൾക്കുന്നു. ഞാൻ ഞെട്ടി, എന്നിട്ട് എനിക്കും മനസ്സിലായി, പിന്നെ ഇവർക്ക് തീരെ മനസ്സിലായില്ല. ഇവർ വീണ്ടും കാത്തുകയാണ്, ഞാനെപ്പോഴാണ് വരിക, ഞാനെപ്പോഴാണ് ഇൻ്റർവെല് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് നീ അഭിനയിച്ചില്ല, എന്താ നീ കാണുന്നില്ല, ഞാൻ പറയുന്നത് ഇൻ്റർവെല്ലിന് ശേഷം ഞാൻ വരിക. അപ്പോഴേക്ക് ഞാൻ എനിക്ക് മനസ്സിലായി ഞാനതല്ലേ അതൊക്കെ അഭിനയിച്ചുള്ളൂ. അങ്ങനെ ഇൻ്റർവെല്ലും കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് ഇവരെല്ലാം കൂടി എന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വളഞ്ഞ് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകും, നീ എവിടെയും വരില്ല. ഞാൻ പറയട്ടെ സത്യാർത്ഥ മനസ്സിലാക്കി, ഇൻ്റർവെല്ലാകുമ്പോൾ നീ കണ്ടില്ലേ ലളിതശ്രീ ഇങ്ങനെ നടന്നു, ലളിതശ്രീ നടന്നു പോകുന്നൊക്കെ ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നെ കണ്ടു. ഞാൻ പറയട്ടെ ഞങ്ങളൊക്കെ ഉണ്ടിട്ട് അവിടെ ഞങ്ങളെ കൂടി ഗൗനിക്കണം എന്ന് പറഞ്ഞ ഡയലോഗിൽ അത് ഞാൻ പറഞ്ഞു. ഞാനാണ് പറഞ്ഞത് എൻ്റെ ആദ്യത്തെ അനുഭവം, ഇപ്പോൾ സിനിമയിലേക്ക് എനിക്ക് എന്നെ തന്നെ മനസ്സിലായില്ല എന്നുള്ള ആദ്യത്തേനു. അവിടുന്ന് എൻ്റെ സിനിമയിലേക്ക് കിട്ടുള്ള ഒരു യാത്ര, ഞാനറിയാത്ത എൻ്റെ സിനിമ എന്നെ ഇങ്ങനെ കയ്യും പിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഇതാണ് ഞാനിപ്പോൾ ഓർക്കുമ്പോൾ ആദ്യമായിട്ടുണ്ടായിരിക്കുന്ന അനുഭവം.

0: എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആദ്യ അനുഭവങ്ങൾ.
1: ആദ്യമായി എന്ന ഈ പരിപാടിയിൽ ചലച്ചിത്രാഭിനയത്തിന്റെ ആദ്യ അനുഭവങ്ങൾ പങ്കുവച്ചത് സംവിധായകൻ വി എം വിനു.
2: ആദ്യമായി

0: ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം വെള്ളം. പാടിയത് ഷഹബാസ് അമൻ. ഗാനരചന നിധീഷ് നാടേരി. സംഗീതം ബിജി ബാൽ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഘടോൽകചൻ നാടകം. രചന ഹരീഷ് എം. സംവിധാനം ടി വി അശ്വതി. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ എൻ കെ എടക്കയിൽ, ദിലീപ് കെ,

0: ശാന്ത് പി കെ, ബിന്ദു സജിത്ത്, എം സി പ്രേമകുമാരി, സി കൃഷ്ണകുമാർ, ബാബി സി മാത്യു, ഫഹദ് റാസ, വിനോദ് ബി കെ, വിനോദ് കീഴേടത്ത്. ഖഡോൽകജൻ.
1: ഹിടുമ്പി, ഈ ഘോരമായ കാട്ടിൽ മനുഷ്യരൂപികളായ ചിലരെ നാം കാണുന്നു. നോക്ക്, ആ മരച്ചുവട്ടിലേക്ക് നോക്ക്. എന്റെ ഇഷ്ടഭക്ഷണമായ മനുഷ്യമാംസം തിന്നിട്ട് നാളേറെയായി. എന്റെ നാക്കിൽ വെള്ളമൂറുന്നു. മനുഷ്യന്റെ കഴുത്തറുത്ത് ചുടുരക്തം ഊറ്റിക്കൊടുക്കാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. നീ പോയി അവരാരാണെന്ന് അറിഞ്ഞിട്ട് വാ.
2: ശ്യാമളനായ ഈ യുവാവ് ആരാണ്? കാഴ്ചയിൽ രാജകുമാരനെ പോലെ തോന്നുന്നു. മഹാബാഹുവും സിംഹസ്കന്ദനുമായ ഇവനെ കണ്ടിട്ട് എന്റെ ഭർത്താവാക്കാൻ യോഗ്യനാണെന്ന് തോന്നുന്നു. ഭർതൃസ്നേഹത്തിന് സഹോദരസ്നേഹത്തേക്കാൾ ശക്തി കൂടും. ഇവനെ കൊന്നാൽ മുഹൂർത്തമാത്രം എനിക്കും സഹോദരനും രസമായേക്കും. പക്ഷേ കൊല്ലാതിരുന്നാൽ ഏറെക്കാലം ഇവനോടത്ത് എനിക്ക് രസിക്കാം. രാക്ഷസവേഷം മാറി സുന്ദരിയായി പോകുന്നതാണ് ഉചിതം. അല്ലയോ ശ്യാമളനായ യുവാവേ, അങ്ങ് ആരാണ്? ഘോരമായ ഈ വനത്തിൽ സഞ്ചരിക്കുന്നതെന്തിനാണ്? ഈ ഉറങ്ങുന്നവർക്ക് കാവലിരിക്കുന്ന അങ്ങയ്ക്ക് ഈ കാട് രാക്ഷസന്മാരുടെ വിഹാര കേന്ദ്രമാണെന്ന് അറിയാഞ്ഞിട്ടാണോ? മനുഷ്യമാംസ കുതിയനായ ഹിടുമ്പൻ വസിക്കുന്ന കാടാണിത്.
3: ഭവതി, ഞാൻ പാണ്ഡുമഹാരാജാവിന്റെ മകനായ ഭീമസേനനാണ്. ഉറങ്ങിക്കിടക്കുന്ന ഇവർ എന്റെ അമ്മയും സഹോദരങ്ങളുമാണ്. പറയൂ, ഞാൻ എന്ത് സഹായമാണ് ഭവതിക്ക് ചെയ്തു തരേണ്ടത്?
2: വീരനായ രാജകുമാര, ഞാൻ രാക്ഷസവീരനായ ഹിടുമ്പന്റെ സഹോദരി ഹിടുമ്പിയാണ്. എന്റെ സഹോദരൻ മനുഷ്യമാംസ കൊതിയനാണ്. മനുഷ്യമാംസം തിന്നാനുള്ള കൊതിമൂലം ഉറങ്ങുന്ന നിങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞുവിട്ടതാണെന്നെ. എന്നാൽ സാക്ഷാൽ ദേവകുമാരനെ പോലെ തോന്നിക്കുന്ന അങ്ങയെ കണ്ടപ്പോൾ മറ്റൊരാളെ ഭർത്താവാക്കാനുള്ള എന്റെ ആഗ്രഹം അസ്തമിച്ചിരിക്കുകയാണ്. അങ്ങ് എന്റെ ഭർത്താവാകണമെന്നാണ് എന്റെ ആഗ്രഹം. കാമമോഹിതയായ എന്നെ അങ്ങ് ഭാര്യയായി സ്വീകരിച്ചാലും നമുക്ക് ദൂരെ ഗിരിദുർഗത്തിലേക്ക് യാത്ര പോകാം. എന്നോടൊപ്പം സഞ്ചരിച്ച് അതുല്യമായ ആനന്ദം അനുഭവിച്ചാലും വരൂ.
3: ഭദ്രേ, ഉറങ്ങിക്കിടക്കുന്ന അമ്മയെയും സഹോദരങ്ങളെയും ഉപേക്ഷിച്ച് ഞാൻ ഭവതിക്കൊപ്പം എങ്ങനെ വരാനാണ്? ഭവതി, ദയവായി പോകൂ. ഉറങ്ങുന്നവരെ രാക്ഷസന്മാർക്ക് വിട്ടുകൊടുത്ത് ഭവതിക്കൊപ്പം വരിക എന്നത് ധർമ്മമല്ല. ഞാനതിന് തയ്യാറുമല്ല.
2: രാജകുമാര, ഹിടുമ്പൻ എന്ന രാക്ഷസൻ ഇപ്പോൾ വരും. ആ രാക്ഷസന്റെ പിടിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനെങ്കിലും എന്നെ ദയവായി അനുവദിക്കുക.
3: കാട്ടിൽ സുഖമായി ഉറങ്ങുന്ന അമ്മയെയും സഹോദരങ്ങളെയും ഒരു രാക്ഷസനെ പേടിച്ച് ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ഞാൻ തയ്യാറല്ല. സുന്ദരി, ഒരു രാക്ഷസനെയും എനിക്ക് ഭയമില്ല. ഭവതിക്ക് പോവുകയോ നിൽക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ പോയി നിന്റെ മാംസഭക്ഷണ കുതിയനായ സഹോദരനെ പറഞ്ഞയക്കുക. അവന്റെ പരാക്രമം ഞാനും കൂടി ഒന്ന് കാണട്ടെ.
2: വീര, എന്നെ വിശ്വസിച്ചാലും ഹിടുമ്പൻ അതിശക്തനാണ്. ഉറങ്ങുന്നവരെ ദയവായി ഉണർത്തുക. നിങ്ങളെ ചുമലിലേറ്റി ഞാൻ ദൂരേക്ക് കൊണ്ടുപോകാം. എനിക്ക് ആകാശത്തിലൂടെ ഇഷ്ടംപോലെ സഞ്ചരിക്കാനാവും. എന്നെ അതിനനുവദിച്ചാലും.
3: ഭദ്രേ, എനിക്ക് തെല്ലും ഭയമില്ലെന്നറിയിച്ചല്ലോ. ഏത് ഭീകരനായ രാക്ഷസൻ വന്നാലും എന്റെ പ്രഹരങ്ങൾ താങ്ങാൻ അവന് കഴിയില്ല. രാക്ഷസനായ അവന്റെ കഥ കഴിക്കുന്നത് ഭവതിക്ക് കാണാം.
2: വീര, എന്റെ സഹോദരന്റെ ശക്തി എനിക്കറിയാം. ദയവായി അങ്ങ് പറയുന്നത് കേൾക്കുക. വേഗം ഉറങ്ങുന്നവരെ ഉണർത്തുക. ഞാൻ രക്ഷപ്പെടുത്താം.
4: അയ്യോ, അതാ ഘോരരൂപിയായ ഹിടുമ്പൻ ഇങ്ങോട്ട് വരുന്നു.

0: രക്ഷപ്പെടും.
1: നീ എന്റെ ആജ്ഞയെ ധിക്കരിച്ചു അല്ലേ? അല്ലേ? ഇവനുമായി കൊഞ്ചിക്കുഴയാൻ അയച്ചതാണോ നിന്നെ? സുന്ദരി വേഷത്തിൽ ഇവനുമായി കൊഞ്ചിക്കുഴയാൻ നിനക്ക് ലജ്ജയില്ലേ? ഈ മനുഷ്യ പുഴുക്കളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നുണ്ട്.
2: ദുർബുദ്ധി, എന്റെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ വീരനെങ്കിൽ എന്നോട് ഏറ്റുമുട്ട്, നിന്റെ പരാക്രമം ഞാനൊന്ന് കാണട്ടെ. ഈ പെൺകുടി നിന്റെ സഹോദരിയാണെങ്കിലും ഇന്നിവൾ എന്നെ കാമിക്കുന്നവളാണ്. എന്റെ കൺമുന്നിൽ വെച്ച് ഇവളെ കൊല്ലാൻ ക്ഷത്രിയനായ ഞാൻ അനുവദിക്കുമെന്ന് നീ വിചാരിക്കരുത്. നീ ആദ്യം എന്നെ എതിർത്ത് തോൽപ്പിക്ക്, എന്നിട്ടാവട്ടെ ഇവളെ കൊല്ലുന്ന കാര്യം.
1: ഞാൻ ഹിഡിംബൻ, നിന്നേക്കാൾ വിക്രമിയാണ്. വാ വാ വാ വാ, വന്ന് യുദ്ധം ചെയ്. നിന്നെ കൊന്ന് ചോര കുടിച്ചിട്ട് എന്നിട്ട് ഞാൻ ഇവളെ കൊല്ലുന്നുണ്ട്, ഇവളെ.
2: രാക്ഷസ, നിന്നെ ഞാനിപ്പോൾ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകട്ടെ. എന്റെ അമ്മയും സഹോദരങ്ങളും സുഖമായി ഉറങ്ങട്ടെ, അവരെ ഉണർത്താൻ വയ്യ. സുന്ദരിയായ ഹിഡിംബി, നിന്റെ സഹോദരനെ വൈകാതെ ഞാൻ കൊല്ലുന്നുണ്ട്, നീ കണ്ടുകൊള്ളുക.
3: ദേവകന്യകയെ പോലെ സുന്ദരിയായ നീ ആരാണ്? ആരുടെ പുത്രിയാണ്? സുന്ദരി, നീ വനദേവതയാണോ അതോ അപ്സര സ്ത്രീയാണോ? മാതാവേ, നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ആ ഘോര വനം കാണുക. ആ വനത്തിൽ താമസിക്കുന്ന രാക്ഷസൻ ഹിഡുംബന്റെ സഹോദരിയാണ് ഞാൻ. പേര് ഹിഡുംബി. മനുഷ്യഭോജിയായ എന്റെ സഹോദരൻ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളെ കൊണ്ടുവരാൻ അയച്ചതാണ് എന്നെ. എന്നാൽ സുന്ദരനായ അങ്ങയുടെ മകനെ കണ്ട് എനിക്കവനോട് അനുരാഗമുണ്ടായി. അതാ നോക്കൂ, ഭവതിയുടെ അതിശക്തനായ മകനുമായി എന്റെ സഹോദരന് യുദ്ധം ചെയ്യുന്നത് കാണുക.
4: ജ്യേഷ്ഠ, രാക്ഷസനെ എനിക്ക് വിട്ടുതന്ന് അങ്ങിപ്പോൾ വിശ്രമിച്ചാലും ഇവനെ ഞാൻ കൊല്ലുന്നുണ്ട്.
2: അനുജ അർജുന, നീ കണ്ടുനിന്നുകൊള്ളുക. ഇവന്റെ പരാക്രമം ഞാൻ അല്പസമയം കൂടി കണ്ടു നിൽക്കട്ടെ, വൈകാതെ ഞാനിവനെ കൊല്ലും.
4: ജ്യേഷ്ഠ, എന്തിനാണ് പാപിയായ ഇവനെ കൊല്ലാതിരിക്കുന്നത്? വേഗമാകട്ടെ, കളിച്ചത് മതി. മായകൾ കാട്ടു മുൻപ് ഇവനെ വധിച്ചു കളയുക.
2: ദുഷ്ടരാക്ഷസ ഹിഡിംബ, നിന്നെ ഞാനിതാ കാലപുരിയിലേക്ക് അയക്കുന്നു. ഹിഡിംബി, നിന്റെ ഭീകരരൂപിയായ സഹോദരൻ മരണപ്പെട്ടു. വൈകാതെ നീ പോയിക്കൊള്ളുക. നിന്നെ സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. രാക്ഷസന്റെ ഗതി നിനക്ക് വരാതിരിക്കട്ടെ.
5: ഭീമ, നമ്മെ ഉപദ്രവിക്കാൻ വന്ന രാക്ഷസനെ നീ കൊന്നുവിട്ടു, നല്ലത്. പക്ഷേ രാക്ഷസിയാണെങ്കിൽ കൂടി ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറുന്നത് അധർമ്മമാണ്.
3: മാതാവേ, ഭവതിക്ക് സ്ത്രീഹൃദയം അറിയാമല്ലോ. ഞാൻ അമ്മയുടെ മകനെ കാമിക്കുന്നു. ഭർത്താവായി എനിക്കവനെ വിട്ടു തരിക. സഹോദരൻ കൂടി മരണപ്പെട്ട ഞാനിപ്പോൾ അനാഥയാണ്. ഭവതിയുടെ പുത്രൻ കൂടി എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യം, ഭക്തയെന്നോ ദാസിയെന്നോ കരുതി എന്നെ സ്വീകരിക്കാൻ മകനോട് പറയുക.
6: സുന്ദരിയായ ഹിഡിംബി, എന്റെ മകനും ദേവതുല്യനുമായ ഭീമൻ നിന്നെ സ്വീകരിക്കും, സംശയം വേണ്ട. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. പകൽ സമയത്ത് മാത്രം നീ ഭീമനോടൊത്ത് സഞ്ചരിക്കുക, കഴിയുക. രാത്രിയായാൽ ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഒരു പുത്രനുണ്ടാവും വരെ മാത്രം നീ ഇവനെ കൊണ്ടുപോകുക. ഞങ്ങൾ കാട്ടിലെ സ്ഥിര താമസക്കാരല്ല. ഞങ്ങൾക്ക് തിരിച്ചു പോയേ പറ്റൂ. മകനെ, ഭീമസേന, സഹോദരൻ കൂടി നഷ്ടപ്പെട്ട ഇവൾക്ക് വേറൊരാശ്രയവുമില്ല. ഇവളുടെ സഹോദരനെ വധിച്ച നീയാണ്.

0: ഇവൾക്ക് ആശ്രയമാവേണ്ടത്. നീ ഇവളെ ഭാര്യയായി സ്വീകരിക്കുക. നിനക്ക് മംഗളം ഭവിക്കട്ടെ.
1: ഭീമ, വീര, അമ്മ പറഞ്ഞ പ്രകാരം അനാഥയായ ഇവളെ നീ സ്വീകരിക്കുക. നന്മയുണ്ടാവട്ടെ.
2: ജ്യേഷ്ഠ, അങ്ങയുടെ ആജ്ഞ പോലെ ശുഭം ഭവിക്കട്ടെ.
3: ഹിഡിമ്പി, ഒരു മകൻ നമുക്കുണ്ടാകും വരെ ഒന്നിച്ചു കഴിയാമെന്നാണ് എൻ്റെ അമ്മയ്ക്ക് നീ വാക്കുകൊടുത്തത്. ഇപ്പോഴിതാ ഘടോത്കജൻ എന്ന വീരനായ ഒരു മകൻ നിനക്കുണ്ടായിരിക്കുന്നു. ജനിച്ചപ്പോൾ തന്നെ യൗവനയുക്തനായ അവനെ നീ സ്നേഹപൂർവം വളർത്തുക. നഷ്ടപ്പെട്ട രാജ്യം ഞങ്ങൾക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പോയേ പറ്റൂ. വീരനായി നമ്മുടെ മകനെ നീ വളർത്തുക. രാക്ഷസവീര്യവും എൻ്റെ ബലവും ഇവനുണ്ടാകും. ഒരു അതുല്യ പരാക്രമിയായി ഇവൻ വളർന്നു വരും. ഞാനിപ്പോൾ വിട ചോദിക്കുന്നു. വിട നൽകിയാലും.
0: ആര്യപുത്ര, സഹോദരങ്ങൾക്കും അമ്മയ്ക്കുമൊപ്പം അങ്ങ് യാത്ര തുടരുക. അവർക്കും ആശ്രയം അങ്ങാണ്. എന്നെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഘടോത്കജൻ പ്രാപ്തനുമാണ്. എന്താവശ്യം എപ്പോൾ വരുമ്പോഴും നമ്മുടെ മകൻ്റെ സഹായം അങ്ങേക്ക് ആവശ്യപ്പെടാം. ഇവൻ പാണ്ഡവരിൽ കൂറുള്ളവനായിരിക്കും. മകനെ ഘടോത്കജ, അച്ഛനെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങൂ.
4: അച്ഛ, ഘടോത്കജൻ അങ്ങയെ നമസ്കരിക്കുന്നു. അനുഗ്രഹിച്ചാലും.
2: മകനെ, നീ യോഗ്യനായി വളരുക. സഹജീവികളിൽ സ്നേഹമുള്ളവനാവുക. പാണ്ഡവരുടെ മക്കളിൽ മൂത്തവൻ നീയാണ്. ഓർമ്മ വേണമത്. ആ പേരിന് യോജിച്ച വിധം നീ വീരനായി വാഴുക. നിനക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ.
4: പിതാവേ, അങ്ങയുടെ ആജ്ഞ പോലെ ഞാൻ വളരാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ സ്മരിക്കുന്ന മാത്രയിൽ ഞാൻ അങ്ങയുടെ മുന്നിലെത്താം. വിട തരിക.
2: നന്നായി വരട്ടെ.
5: ഭീമപുത്രനായ ഘടോത്കജ, ഏകചക്രയിൽ നിന്ന് രാക്ഷസർ പറഞ്ഞ ഒരു വിവരമുണ്ട്, കേൾക്കുക.
4: എന്താണത്? പറയൂ.
5: വനത്തിനുള്ളിൽ ബഗൻ എന്ന ഒരു രാക്ഷസവീരൻ ഏതോ ഒരു ബ്രാഹ്മണനാൽ വധിക്കപ്പെട്ടു പോലും.
4: എന്ത്? ബഗൻ വധിക്കപ്പെട്ടെന്നോ? ബഗനെ ഏകചക്രയിലെ ജനങ്ങൾ ഊഴമനുസരിച്ച് ഭക്ഷണം കൊടുത്തുകൊള്ളാമെന്ന് കരാർ ചെയ്തിട്ടുള്ളതാണല്ലോ. ഒരു വണ്ടി നിറയെ ഭക്ഷണം, രണ്ട് പോത്തുകൾ, വണ്ടിയുമായി പോകുന്ന മനുഷ്യർ, അതാണ് അയാളുടെ ഭക്ഷണം. അങ്ങനെയല്ലേ കരാർ? അതിനിടയിൽ ആരാണ് ബഗനെ വധിച്ചത്? ഹോ, അത്ഭുതം തന്നെ.
5: ശരിയാണ് താങ്കൾ പറഞ്ഞത്. ബഗനെ വധിച്ചവൻ മഹാബലവനാണെന്നാണ് കേൾവി. ഇന്നലെ രാത്രി ഭക്ഷണം കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ടവന് പകരം ഒരു ബ്രാഹ്മണനാണ് പോയതത്രേ. അയാളാണ് ബഗനെ കൊന്നത്. ഗ്രാമവാതിൽക്കൽ ബഗന്റെ ശവം കണ്ടതായാണ് രാക്ഷസർ പറഞ്ഞ വിവരം. മറ്റൊരു കാര്യം കൂടി കേൾക്കുന്നു.
4: എന്താണത്? പറയൂ.
5: ബ്രാഹ്മണവേഷത്തിൽ പോയ ബലവാന് നാല് സഹോദരങ്ങൾ, ഒപ്പം ഒരമ്മയും. വർണ്ണന കേട്ടിട്ട് അങ്ങയുടെ അച്ഛൻ ഭീമസേനനാണെന്നാണ് എന്റെ നിഗമനം.
4: ബ്രാഹ്മണവേഷക്കാരായ അഞ്ചു പേർ, അവർക്കൊപ്പം അമ്മ. മരണപ്പെട്ടത് അതുല്യ പരാക്രമിയായ ബഗൻ. സംശയിക്കേണ്ട, കേട്ടുകേൾവി അതാണെങ്കിൽ ബഗനെ വധിച്ചത് മഹാപരാക്രമിയായ എന്റെ അച്ഛൻ തന്നെ. ഈ ലോകത്ത് മറ്റൊരാൾക്കും ബഗനെ വധിക്കാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ പാണ്ഡവർ ഇപ്പോൾ ഏകചക്രയിലുണ്ടായിരിക്കണം.
6: അച്ഛനെ കണ്ടിട്ട് ഒരുപാടായി, എന്നെ മറന്നു കാണും.
4: അമ്മേ, അമ്മേ, അറിഞ്ഞോ? ദ്രുപദപുത്രിയായ കൃഷ്ണയുടെ സ്വയംവരം കഴിഞ്ഞുവത്രേ. രാക്ഷസന്മാർ പറഞ്ഞു കേട്ട വിവരമാണ്. അസാമാന്യ വീരനായ ഒരു വില്ലാളിയാണ് മത്സര പരീക്ഷയിൽ വിജയിച്ചത്. വിവരണം കേട്ടിട്ട് ചെറിയച്ഛൻ അർജുനനാണെന്നാണ് എന്റെ ഊഹം.
0: നല്ലത്.
4: ഊഴമനുസരിച്ച് പാഞ്ചാലി അഞ്ചുപേരുടെയും ഭാര്യയാവുമെന്നും കേൾക്കുന്നു. പിതാവായ ഭീമസേനൻ സമ്മതിച്ചോ എന്നറിയില്ല.
0: സമ്മതിച്ചാലെന്ത്, ഇല്ലെങ്കിലെന്ത്? അവർ രാജാക്കന്മാർ, പല ഭാര്യമാർ ഉണ്ടായെന്നിരിക്കും. യാതൊരു അവകാശങ്ങളും നമുക്ക് വേണ്ട. നമ്മൾ സ്വയംവര വാർത്ത അറിഞ്ഞിട്ടേയില്ല.
4: അച്ഛൻ രാജകുമാരി ദ്രൗപദിയെ വിവാഹം ചെയ്യുന്നതിൽ അമ്മയ്ക്ക് തെല്ലും ദുഃഖമില്ലെന്നാണോ?
0: മകനെ, രാജാക്കന്മാർക്ക് അതൊരു പുതുമയല്ല. ശക്തി കൂട്ടുക എന്നതാണ് പാണ്ഡവർക്ക് മുഖ്യം. ദുര്യോധനൻ ശക്തനാണ്. വരും ഭാവിയിൽ ദ്രുപദ സഹായം പാണ്ഡവർക്ക് ഗുണം.

0: സുഖകരമായിരിക്കും. നമ്മുടെ സഹായം ആവശ്യമായി വരുമ്പോൾ നീ സഹായിക്കുക. മറ്റൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. ധാർമ്മികമായ കാര്യങ്ങളെ ആ അമ്മയുടെ മക്കൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. സമാധാനമായി പോയി വരൂ.
1: നാരായണ നാരായണ.
2: പ്രണാമം നാരദ മഹർഷി.
1: വത്സ, നന്നായിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ധൃതരാഷ്ട്ര മഹാരാജാവ് അങ്ങയ്ക്ക് അനുവദിച്ച ഈ അർദ്ധരാജ്യത്തിൽ സൽഭരണം നടത്തി കീർത്തി നേടാൻ പിതൃക്കൾ അങ്ങയെ അനുഗ്രഹിക്കട്ടെ.
2: മഹർഷി.
1: വത്സ,
2: അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഇന്ദ്രലോകത്ത് എന്താണ് വിശേഷം?
1: മഹാരാജൻ, അവിടെ വെച്ച് അങ്ങയുടെ പിതാവായ പാണ്ഡുവിനെ കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരാഗ്രഹം അങ്ങയെ അറിയിക്കാൻ കൂടിയാണ് ഇതുവഴി വന്നത്.
2: എന്താണ് ആഗ്രഹം? പറയൂ. എന്റെ പിതാവിന്റെ ഏതാഗ്രഹമാണ് ഞാൻ നടത്തി കൊടുക്കേണ്ടത്?
1: നാരായണ നാരായണ, മകനെ യുധിഷ്ഠിര, അർഹമായ പകുതി രാജ്യം നിനക്ക് കൈവന്നു. മയനാൽ അത്യത്ഭുതകരമായ രാജധാനിയും നിർമ്മിക്കപ്പെട്ടു. മറ്റു രാജാക്കന്മാർ നിന്നെ അംഗീകരിക്കുന്നു. ഇനി വേണ്ടത് രാജസൂയയജ്ഞം നടത്തുക എന്നതാണ്. അങ്ങയുടെ പിതാവിന്റെ ആഗ്രഹമാണത്.
2: മഹർഷെ.
1: വത്സ,
2: ഞാൻ രാജസൂയയജ്ഞം നടത്താൻ യോഗ്യനാണോ എന്നെനിക്കറിയില്ല. പിതാവ് ആഗ്രഹിക്കുന്നു, അങ്ങിപ്പോൾ പറയുന്നു. വാസുദേവനുമായി കൂടി ആലോചിച്ച് ഞാൻ വേണ്ടത് ചെയ്യാമെന്ന് പറയൂ അച്ഛനോട്. മഹർഷെ, ആതിഥ്യം സ്വീകരിച്ച് അങ്ങിപ്പോൾ വിശ്രമിച്ചാലും. പ്രണാമം.
3: അമ്മേ, യുധിഷ്ഠിര മഹാരാജാവ് ഇന്ദ്രപ്രസ്ഥത്തിൽ അത്യത്ഭുതകരമായ സഭ നിർമ്മിച്ച് ഭരണം തുടങ്ങിയെന്ന് കേൾക്കുന്നു. രാജസൂയ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ടത്രേ.
0: പാണ്ഡവരുടെ വിവരങ്ങൾ നീ സശ്രദ്ധം അന്വേഷിക്കുന്നുണ്ട് അല്ലേ?
3: എന്റെ അച്ഛനെ കുറിച്ചുള്ള വർണ്ണനകളാണ് മുഴുവനും. രാജസൂയ യജ്ഞത്തിന് മുന്നോടിയായി ഒരു ഭീമകർമ്മം ചെയ്തു പോലും അദ്ദേഹം.
0: അതെന്താണ്?
3: തടവിൽ പാർപ്പിച്ചിരിക്കുന്ന രാജാക്കന്മാരുടെ എണ്ണം 100 തികഞ്ഞാൽ അവരെ ബലി നൽകുമെന്ന് വീമ്പു പറഞ്ഞിരുന്നു ജരാസന്ധൻ. അച്ഛനാൽ അവൻ വധിക്കപ്പെട്ടു പോലും.
0: നല്ലത്. ധർമ്മപക്ഷത്തു മാത്രമേ പാണ്ഡവർ നിൽക്കൂ എന്ന് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ?
3: എല്ലാ പരാക്രമങ്ങളും എന്റെ അച്ഛന്റെ നേതൃത്വത്തിലാണ്. മകനെന്ന നിലയിൽ എന്താവശ്യത്തിനും ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇക്കണക്കിന് ഒരു കാര്യത്തിനും എന്നെ വിളിക്കേണ്ട കാര്യം അച്ഛനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: ഉണ്ണി ഖഡോൽഗജ, പരിഭവം വേണ്ട, നിനക്ക് അവസരം വരും. ദുര്യോധനന്റെ ദുഷ്പ്രവൃത്തി മൂലം നിന്റെ അച്ഛന് മഹത്തായ കർമ്മങ്ങൾ ഇനിയും ചെയ്യേണ്ടി വരും. പകുതി രാജ്യം ധൃതരാഷ്ട്ര മഹാരാജാവ് നൽകിയത് സന്തോഷത്തോടെ ആവാൻ വഴിയില്ല. ഓർമ്മ വേണമത്. ദുര്യോധനനുമായി ഇനിയും യുദ്ധം വേണ്ടി വരും. നിനക്ക് അവസരവും വരും. ക്ഷണിക്കപ്പെടാതെ പോവേണ്ടത് രാജധാനിയിലേക്കല്ല, യുദ്ധഭൂമിയിലേക്കാണ്. നീ ശാന്തനായിരിക്കൂ. ഖഡോൽഗജന്റെ പരാക്രമം ലോകം അന്ന് കണ്ടാൽ മതി.
3: അമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം സംഭവിക്കട്ടെ.
4: ജ്യേഷ്ഠ, ധാർമ്മികനായ അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? രാജസൂയം നടത്തി വിജയിച്ച് സൽഭരണം നടത്തി വന്ന അങ്ങയെയാണ് കള്ളച്ചൂത് കളിച്ച് സഞ്ചിച്ച് കാട്ടിലാക്കിയിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥവും പോയി, നാമിതാ വീണ്ടും വനത്തിനുമായി. 12 വർഷത്തെ വനവാസത്തിനും 1 വർഷത്തെ അജ്ഞാതവാസത്തിനും നിയോഗിക്കപ്പെട്ടു. സംശയിക്കാതെ പറയൂ, നാം എന്തു ചെയ്യണം? യുദ്ധമല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഈ വനവാസവും അജ്ഞാതവാസവും നാം ഏറ്റെടുക്കേണ്ടതുണ്ടോ? യുദ്ധം കൂടിയേ കഴിയൂ എങ്കിൽ അതാലോചിക്കാത്തതെന്ത്?
2: ഭീമ, ഈ വനവാസവും അജ്ഞാതവാസവും ഞാൻ കാരണം സംഭവിച്ചതാണ്. എന്റെ ചൂതുകളി ഭ്രാന്ത് മൂലമുണ്ടായ വിധിയാണത്. പക്ഷെ യുദ്ധം അനിവാര്യമാവുകയാണെങ്കിൽ പോലും ഇപ്പോൾ നാം ശക്തരല്ല. അധികാരം ദുര്യോധനന്റെ കയ്യിലാണ്. വനവാസവും അജ്ഞാതവാസവും നാം സ്വീകരിച്ചതാണ്. അനുഷ്ഠിക്കാതെ വയ്യ. ക്ഷമിക്കൂ, ശക്തി സംഭരിക്കാൻ നമുക്ക് സമയം ആവശ്യമാണ്. നോക്കൂ, ദ്രൗപദി ഇപ്പോൾ ക്ഷീണിതയാണ്. ഈ വലിയ മല കടന്നു വേണം നമുക്ക് കാനനപാതയിൽ പ്രവേശിക്കാൻ. ഈ അവസ്ഥയിൽ മല കയറുക സാധ്യമല്ല. സഹായത്തിന് ആരെ ആശ്രയിക്കുമെന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചത്.
4: ജ്യേഷ്ഠ, പർവ്വതശിഖരങ്ങൾ മൂർച്ചയേറിയതും കുത്തനെയുള്ളതുമാണ്. ഈ അവസ്ഥയിൽ നമ്മെ സഹായിക്കാൻ എന്റെ മകൻ ഖഡോൽഗജന് മാത്രമേ കഴിയൂ. ഞാൻ അവനെ വിളിക്കാം. അങ്ങ് കണ്ടുകൊള്ളുക മകനെ. ഖഡോൽഗജ, പിതാവായ ഭീമസേനൻ നിന്റെ സഹായം ആവശ്യപ്പെടുകയാണ്. നീ എവിടെയാണ്? നീ എവിടെയാണ്?
3: അച്ഛാ, ഇതാ അങ്ങയുടെ മകൻ ആഗതനായിരിക്കുന്നു. പറയൂ, എന്ത് സഹായമാണ് ഞാൻ അങ്ങേക്കായി ചെയ്യേണ്ടത്? കൽപ്പിച്ചാലും.
4: മകനെ, ദ്രൗപദി മാതാവ് ക്ഷീണിതയാണ്. ഈ വലിയ മല കടന്നു വേണം ഞങ്ങൾക്കപ്പുറത്തുള്ള കാട്ടിലെത്താൻ. നീ അമ്മയെ ചുമലിലെടുത്ത് മുന്നിൽ നടക്കുക, ഞങ്ങൾ പിന്നാലെ വരാം.

0: അച്ഛ, ഇപ്പോഴെങ്കിലും അങ്ങനെ സഹായത്തിന് വിളിച്ചുവല്ലോ. സന്തോഷം. ദ്രൗപദി മാതാവിനെ മാത്രമല്ല, നിങ്ങളെ എല്ലാവരെയും അപ്പുറത്തെ കാട്ടിലെത്തിക്കാൻ എനിക്ക് കഴിയും. കാണുക, എനിക്കൊപ്പം എൻ്റെ സുഹൃത്തുക്കളുമുണ്ട്. അമ്മയെ ഞാനെടുക്കാം. നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുടെ ചുമലിൽ കയറുക. ഗഗനസഞ്ചാരികളായ ഞങ്ങൾക്കിത് നിസ്സാരമാണ്. അമ്മേ, ഭയപ്പെടാതെ, അമ്മയും മകൻ്റെ ചുമലിൽ കയറൂ.
1: ഘടോൽക്കജ, മകനെ, കള്ളച്ചൂതിൽ വഞ്ചിക്കപ്പെട്ട ഞങ്ങൾക്ക് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ശേഷം ദുര്യോധനന്റെ അഹങ്കാരം ശമിപ്പിച്ച് പകുതി രാജ്യം നേടിയെടുക്കാൻ ഭീഷണമായ യുദ്ധം തന്നെ വേണ്ടിവരും. നിന്റെയും നിന്റെ സുഹൃത്തുക്കളുടെയും സഹായം അന്നാണ് അച്ഛൻ ആവശ്യം വരിക.
0: അച്ഛാ, അങ്ങെന്ത് പറയുന്നുവോ, അത് ചെയ്യാൻ ഈ ഘടോൽക്കജൻ ഒരുക്കമാണ്. എന്നെ കൊണ്ട് എന്താവശ്യം വരുമ്പോഴും ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അങ്ങയുടെ ഈ മകൻ അവിടുത്തെ സമീപത്ത് തന്നെയുണ്ട്. ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങൾ സുരക്ഷിതരായി കാട്ടിലെത്തിയിരിക്കുന്നു. പറയൂ, ഇനി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? പറഞ്ഞാലോ.
1: മകനെ, നീ ഇപ്പോൾ യാത്രയാവുക. നിനക്ക് മംഗളം ഭവിക്കട്ടെ.
2: വിരാട രാജധാനിയിൽ നിന്നുള്ള വിവരങ്ങൾ ഉണ്ണി അറിഞ്ഞില്ലെന്നുണ്ടോ?
0: വിരാടന്റെ സൈന്യാധിപൻ കീചകൻ വധിക്കപ്പെട്ടു. പാണ്ഡവരുടെ അജ്ഞാതവാസം എവിടെയായിരുന്നെന്ന് ഇപ്പോഴെനിക്ക് ഊഹിക്കാം. അമ്മ, അതല്ലേ ഉദ്ദേശിച്ചത്?
2: വെറുതെ വധിക്കപ്പെട്ടതല്ല കീചകൻ. രാജ്ഞിയുടെ സൈരന്ധ്രിയോട് കാമാർത്തി പിടിപെട്ട കീചകനെ സൈരന്ധ്രിയുടെ ഗന്ധർവ ഭർത്താക്കന്മാർ കൊന്നുകളഞ്ഞതാണ്.
0: അതും കേട്ടു. സൈരന്ധ്രിക്ക് 5 ഭർത്താക്കന്മാർ. കീചകനെ കൊന്ന ഗന്ധർവന്റെ പേര് വല്ലവൻ.
2: ചത്തത് കീചകനെങ്കിൽ കൊന്നത് നിനക്ക് ഊഹിക്കാൻ പറ്റും. സാധാരണക്കാരനായ ഒരാളല്ല കീചകൻ. മഹാപ്രതാപിയായ വിരാടന്റെ മകളെ അഭിമന്യുവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു എന്നും കേട്ടു.
0: അഭിമന്യു മഹാവീരനാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. വിരാടന്റെ പശുക്കളെ മോഷ്ടിച്ചു കടന്ന കൗരവ സൈന്യത്തെ മഹാരാജാവിന്റെ മകൻ ഉത്തരൻ പരാജയപ്പെടുത്തിയത്രേ. അതുമാത്രമാണ് അത്ഭുതം. അച്ഛൻ ഭയക്കുന്ന കൗരവ സൈന്യത്തെ ഉത്തരൻ പരാജയപ്പെടുത്തിയെങ്കിൽ വലിയ യുദ്ധം ജയിക്കാൻ ഈ ഘടോൽക്കജന്റെ ആവശ്യമെന്ത്?
2: ജയിച്ചത് ഉത്തരനാണോ എന്ന് സംശയമുണ്ട്. മറ്റൊരു ഗന്ധർവനാവും അത്. വീരന്മാരായ യോദ്ധാക്കളാണ് കൗരവ സൈന്യത്തിൽ. അവരെ ജയിക്കുക എളുപ്പമല്ല. നിന്റെ പിതാവിനൊപ്പമുണ്ട് മഹാരഥികൾ പലരും. യുദ്ധം വരുമ്പോൾ അവർക്കൊപ്പം നിന്റെ ആവശ്യമെന്തെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്.
0: അമ്മേ, ക്ഷണിക്കാതെ ചെല്ലേണ്ട സമയമായിരിക്കുന്നു. എന്നെ അനുവദിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പുറപ്പെടുന്നതാണ്.
2: മകനെ, അച്ഛൻ വിളിക്കുന്നതിന് നീ കാത്തു നിൽക്കേണ്ടതില്ല. ഉചിതമായ സമയം നോക്കി നീ തന്നെ പുറപ്പെട്ടുകൊള്ളുക. ഭീഷണമായ യുദ്ധം നിന്റെ പിതാവിനൊപ്പം ചെയ്യുക. പിതാവിൻ്റെ ആജ്ഞ നിറവേറ്റുക. യുദ്ധത്തിൽ നിന്റെ പരാക്രമം ലോകം മുഴുവനും കാണട്ടെ. എൻ്റെ അനുഗ്രഹം നിന്നോടൊപ്പമുണ്ട്. നിനക്ക് വിജയമുണ്ടാവട്ടെ. സ്വസ്തി, സ്വസ്തി.
3: ഉണ്ണി, കടോൽക്കജ, യുദ്ധത്തിൽ രാക്ഷസ വീര്യത്തോളം പോരാടാൻ മറ്റാർക്കും സാധ്യമല്ല. നീ കർണനോട് ഏറ്റുമുട്ടുക. നിന്റെ പരാക്രമം മുഴുവൻ പുറത്തെടുത്ത് പോരാടുക. ഈ യുദ്ധത്തിൽ സൈനികരെ നയിക്കേണ്ടത് നീയാണ്.
0: ഭഗവാനെ, വാസുദേവ, അങ്ങയുടെ ആജ്ഞ ഞാനിത് അനുസരിക്കുന്നു. ഇന്നത്തെ യുദ്ധത്തോടെ കൗരവ സൈന്യം നശിക്കും. കണ്ടുകൊള്ളുക.
3: ഉണ്ണി, ഞാൻ പറയുന്നത് വീരനായ നീ കേൾക്കുക. നിന്റെ പരാക്രമത്തിന്റെ കാലമെത്തിയിരിക്കുന്നു. കൗരവരുമായി പോരിൽ മുങ്ങുന്ന പാണ്ഡവരെ നീ കരയിലെത്തിക്കുക. നിന്റെ കൈവശം പല ദിവ്യാസ്ത്രങ്ങളുമുണ്ട്. വീരനായ ഹിഡുമ്പിപുത്ര, അതാ കർണനെ നോക്കൂ. പാണ്ഡവ സൈന്യത്തെ അയാൾ പശുക്കൂട്ടത്തെ ഇടയനെന്ന പോലെ ആട്ടിയോടിക്കുന്നു. സൂതപുത്രന്റെ ശരവർഷമേറ്റ് അവർ ആർത്തരായി ഓടുന്നു. നീ ഇപ്പോൾ തന്നെ കർണനോട് ചെന്ന് ഏൽക്കുക. അവനെ വധിച്ച് നിന്റെ പിതാക്കളെ രക്ഷിക്കുക. മായ കൊണ്ട് നീ വില്ലാളിയായ കർണനെ കൊല്ലുക. നിനക്ക് നന്മ വരട്ടെ.
0: കർണനെ കൊല്ലാൻ ഞാൻ മതി. ദ്രോണനെ കൊല്ലാനും ഞാൻ മതി. ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവരെ കൊന്ന് പാണ്ഡവരെ വിജയപഥത്തിലെത്തിക്കാം. ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം ജനങ്ങൾ പുകഴ്ത്തി പറയും വിധം ഞാനിന്ന് യുദ്ധം ചെയ്യുന്നുണ്ട്. സർവത്തിനെയും ഞാനിന്ന് കൊന്നൊടുക്കും, അനുഗ്രഹിച്ചാലും. അച്ഛാ, ഞാനിതാ കർണനുമായി യുദ്ധത്തിന് പുറപ്പെടുന്നു. എന്നെ അനുഗ്രഹിച്ചാലും. രാക്ഷസവീരനായ അങ്ങയുടെ മകന്റെ പരാക്രമം ഇന്ന് ഭൂമി അറിയുമാറാകട്ടെ.
1: മകനെ, നിനക്ക് നല്ലതു വരട്ടെ. മഹാപരാക്രമം

0: അക്രമിയായ നീ കർണനെ വധിച്ച് പാണ്ഡവർക്ക് രക്ഷയാവുക. നിനക്ക് വിജയമുണ്ടാവട്ടെ. സ്വസ്തി.
1: സൂതപുത്രനായ കർണ, നീ വീണ്ടും വന്നോ? എത്ര തവണയായി നീ തോറ്റോടുന്നു? പല തവണ നിന്റെ തേര് ഞാൻ തകർത്തു. പുതിയ തേരിൽ കയറി എന്നോട് തന്നെ യുദ്ധത്തിന് വരാൻ നിനക്ക് ലജ്ജയില്ലേ? നിന്റെ സൈന്യത്തെ മുഴുവൻ ഞാനിന്ന് കൊന്നു തീർക്കും. മഹാബലവാനായ ഭീമന്റെ പുത്രനാണ് ഞാൻ.
2: കർണ, പ്രിയ സുഹൃത്തെ, ഭീമപുത്രനായ ഘടോത്കചന്റെ പരാക്രമം കൗരവ സൈന്യത്തെ മുഴുവൻ ഇന്ന് നശിപ്പിക്കുമെന്നും തോന്നുന്നു. നമ്മുടെ സൈന്യത്തെ ഇന്ന് രാത്രി തന്നെ ഇവൻ നശിപ്പിക്കും. നീ അർജുനനെ വധിക്കും മുമ്പ് ഇവനെ വധിക്കുക. അർജുനന് വേണ്ടി കരുതി വെച്ച വൈജയന്തി എന്ന ദിവ്യായുധം ഇവനു നേരെ പ്രയോഗിക്കുക.
3: ദുര്യോധന, പ്രിയ സുഹൃത്തെ, അർജുനനെ വധിക്കാനായി ഞാൻ ഇന്ദ്രനിൽ നിന്ന് വാങ്ങിയെടുത്തതാണ് ആ ദിവ്യായുധം. പകരം നൽകിയത് എന്റെ കവചകുണ്ഡലങ്ങളാണ്. പക്ഷേ ഇവനെ വധിക്കാതെ ഈ യുദ്ധത്തിൽ നമുക്ക് അർജുനനെ നേരിടാൻ കഴിയില്ല. അങ്ങയുടെ വിജയത്തിന് ഈ കർണൻ എന്തും ചെയ്യും. ഇന്ദ്രൻ എനിക്ക് നൽകിയ ദിവ്യായുധമാണിത് വൈജയന്തി എന്ന വേൽ. ഇതിനെ തടയാൻ നിന്റെ രാക്ഷസ വീര്യത്തിന് സാധിക്കില്ല. ഞാനിതാ നിന്റെ നേരെ ഇത് പ്രയോഗിക്കുന്നു. തടയാമെങ്കിൽ തടയുക.
0: മകനെ ഘടോത്കച, കർണന്റെ ദിവ്യായുധത്തിൽ നിന്ന് മായ പ്രയോഗിച്ച് നീ രക്ഷപ്പെടൂ. വേഗമാകട്ടെ.
1: അച്ഛാ അച്ഛാ, ഇന്ദ്രൻ നൽകിയ വേലിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവില്ല. ദിവ്യായുധമാണല്ലോ അത്. ഞാനിതാ വീരസ്വർഗത്തിലേക്ക് യാത്രയാവുന്നു. മഹാവീരനെന്ന് അഹങ്കരിക്കുന്ന കർണ, ഭയലേശമന്യേ, ഞാനിതാ മരണത്തിന് തയ്യാറായി നിൽക്കുന്നു. രാക്ഷസ വീര്യം എന്തെന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ.
4: അച്ഛാ, അങ്ങയുടെ മകൻ വിട ചോദിക്കുന്നു. യുദ്ധം ചെയ്യിച്ച് അങ്ങേ മഹാരാജ്യം ധർമ്മമൂർത്തിയായ വലിയച്ഛനെ ഏൽപ്പിക്കുക.
0: ജ്യേഷ്ഠ, വീരനായ എന്റെ മകൻ വീരസ്വർഗം പൂകി. ഘടോത്കച, മകനെ, നീ ആശ്ചര്യകരമായ കർമ്മമാണ് ചെയ്തത്. നീ പാണ്ഡവർക്ക് നന്മ മാത്രം ചെയ്തു, ജീവൻ നൽകി ഞങ്ങൾക്ക് തുണയായി. മകനെ, നിന്നെയോർത്ത് ഈ അച്ഛൻ അഭിമാനം തോന്നുന്നു. നിന്റെ മാതാവിന് പ്രണാമം. നിനക്ക് വീരസ്വർഗം ലഭിക്കട്ടെ, വീരസ്വർഗം ലഭിക്കട്ടെ. സ്വസ്തി സ്വസ്തി.
5: ഘടോത്കചൻ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന ഹരീഷ് എം. സംവിധാനം ടി.വി. അശ്വതി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഭീമൻ എൻ.കെ. എടക്കയിൽ, ഘടോത്കചൻ കെ. ദിലീപ്, ഹിഡിംബൻ നിഷാന്ത് പി.കെ., ഹിഡിംബി ബിന്ദു സജിത്ത്, കുന്തി എം.സി. പ്രേമകുമാരി, നാരദൻ സി. കൃഷ്ണകുമാർ, യുധിഷ്ഠിരൻ ബോബി സി. മാത്യു, കർണൻ ഫഹദ് റാസ, ശ്രീകൃഷ്ണൻ വിനോദ് ബി.കെ., അർജുനൻ വിനോദ് കീഴേടത്ത്.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10 മണി. എഫ്എം പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന 19-ാമത് റോസ്കർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-ാം തീയതിക്കകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്ര പ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സ്കൂൾ പ്രവേശനോത്സവം June 1. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ രാവിലെ 9 മണിക്ക് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗം

ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദ നോർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വെക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്ക് പ്രത്യേക കിറ്റായി ഈ മാസം 26 വരെ നൽകും. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9000024440. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, സുദീപ് കുമാർ, സുജാത എന്നിവർ പാടിയ ഗാനമാണ് ഇന്നാദ്യം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാരാം.

പൂക്കാട് നിന്നുള്ള മഞ്ജുവിൻ്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം ഓടും കുതിര ചാടും കുതിര. ഈ ഗാനം പാടിയത് ആവണി മൽഹാർ. ഗാനരചന സുഹേൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

ഊഴം എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന്റെ രചന ONV, സംഗീതം MK അർജുനൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ആനന്ദൻ തിലാനൂർ.

കുന്ദമംഗലത്ത് നിന്നും ചന്ദ്രലാൽ ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ചിത്രം യൗവനം. ഈ ഗാനം പാടിയത് യേശുദാസും ജാനകിയും, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

ചെറുവണ്ണൂരിൽ നിന്നുള്ള ഷാഹിദ നസീറിന്റെ ഇഷ്ടഗാനം ഇനി കേൾക്കാം. ചിത്രം സന്ദർഭം. ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഈ പുഴയും കടന്ന്. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു പാലക്കാട് നിന്നും ഗിരിജ.

ബർണപ്പകിട്ട എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. രഞ്ജിനീരിയുടെ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു റീന ബാബുരാജ് മൊട്ടോളി.

വിജയൻ കുമ്പളങ്ങിയുടെ ഇഷ്ടഗാനമാണ് അടുത്തത്, ചിത്രം ഭൂമിക. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. ഗാനശില്പികൾ പി കെ ഗോപി, രവീന്ദ്രൻ.

0: The Real FM 103.6.
1: രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രേഖയാണ്. ചിത്രം ഭാര്യ ഒന്ന് മക്കൾ മൂന്ന്. ഈ ഗാനം പാടിയത് സുജാത. ഗാനശില്പികൾ രാജീവ് ആലുങ്കൽ, എം ജയചന്ദ്രൻ.

നൌഫാനു വേണ്ടി പയ്യാനക്കിൽ നിന്നും ഫാജിയ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഫീനിക്സ്. ഈ ഗാനം പാടിയത് കപിൽ, കപിലൻ, ചിത്ര എന്നിവർ. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം സി എസ് സാം.

ഇന്നലെ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു പ്രജിത് വട്ടക്കിണർ. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

രഞ്ജിനിയിൽ ഇനി കേൾക്കാം. തുടർക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി, സംഗീതം എസ് പി വെങ്കിടേഷ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഒളവണ്ണയിൽ നിന്നും ലിബീഷ്.

അവസാനമായി ഉള്ളിയേരിൽ നിന്നും ദിൽന പ്രകാശ് ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം അനുപല്ലവി. ഈ ഗാനം പാടിയത് യേശുദാസ്. ഗാനശില്പികൾ ബിച്ചു തിരുമല, കെ ജെ ജോയ്.